0: അങ്ങനെ സാറിന് വേണമെങ്കിൽ ഞാൻ എടുത്തു കൊണ്ടുപോകും, അപ്പോൾ തൽക്കാലം ഞാനൊരു വണ്ടി കൊണ്ടുവന്നു, എങ്ങനെയെങ്കിലും സാറ് വരണം എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ വീട്ടിൽ അസുഖമായിട്ട് കിടക്കുന്ന കുട്ടിയുടെ നിലപാട് എങ്ങനെയാണെന്ന് ഈ ആളിലൂടെ നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഈ സിനിമ സീരിയലൊക്കെ ഇന്നലെ വന്നതല്ലേ, പണ്ട് നാടകത്തോട് കൂടെ തന്നെയല്ലേ ജനങ്ങൾ നാടകത്തിലല്ലേ ജീവിച്ചിരുന്നത്. നാട്യമാണ് നാട്യം,
1: നാടകത്തിലുള്ള ജീവിതം ഇനിയും കുറേ ആസ്വദിച്ച് ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് മെല്ലെ വൈൻഡപ്പ് ചെയ്യാം.
2: കോഴിക്കോട്ട് മുതിർന്ന നാടക പ്രവർത്തകരിൽ ഒരാൾ, നാടകകൃത്ത്, നടൻ, കെ ടി മുഹമ്മദിന്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാൾ, ഇങ്ങനെയെല്ലാമുള്ള റെങ്കൂൺ റഹ്മാനാണ് ഇന്ന് കയ്യൊപ്പിൽ തന്റെ പഴയകാല നാടക പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രശസ്തരായ പഴയ നാടക കലാകാരന്മാരുടെ കൂടെ നാടകവുമായി ജീവിച്ച കാലത്തെക്കുറിച്ചെല്ലാം ഓർത്തെടുത്തത്. അദ്ദേഹത്തോടൊപ്പം ആദിത്യൻ SS, നിർവഹണ സഹായം സിതാര.

0: पीसीपीएनडीटी कानून के विभिन्न प्रावधानों के तहत लिंग जांच करने और करवाने वालों को 3 से 5 साल तक की कैद और जुर्माने की सजा है। स्वास्थ्य एवं परिवार कल्याण मंत्रालय भारत सरकार द्वारा जनहित में जारी।
1: മൈജിയിൽ ഓരോ പെർച്ചേസും കഴിഞ്ഞാൽ ഒരു സന്തോഷം കൂടി ഉണ്ട്.
2: എന്താ അത്?
1: ഓരോ പെർച്ചേസിലൂടെയും കിട്ടുന്ന മൈജിയുടെ റിവാർഡ് പോയിന്റ്സ്.
2: ഓഹോ, പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ
1: പോയിന്റിനനുസരിച്ച് അടുത്ത പെർച്ചേസിന്റെ ബിൽ തുകയിൽ കിഴിവും കിട്ടും.
2: അപ്പോൾ മൈജിയിൽ ഷോപ്പ് ചെയ്താൽ റിവാർഡ് പോയിന്റിലൂടെ ലാഭം നേടാം അല്ലേ?
1: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
1: മൈജിയിൽ ഓരോ പെർച്ചേസും കഴിഞ്ഞാൽ ഒരു സന്തോഷം കൂടി ഉണ്ട്.
2: എന്താ അത്?
1: ഓരോ പെർച്ചേസിലൂടെയും കിട്ടുന്ന മൈജിയുടെ റിവാർഡ് പോയിന്റ്സ്.
2: ഓഹോ, പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ
1: പോയിന്റിനനുസരിച്ച് അടുത്ത പെർച്ചേസിന്റെ ബിൽ തുകയിൽ കിഴിവും കിട്ടും.
2: അപ്പോൾ മൈജിയിൽ ഷോപ്പ് ചെയ്താൽ റിവാർഡ് പോയിന്റിലൂടെ ലാഭം നേടാം അല്ലേ?
1: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.

FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ സരസ് മേള 2026 ഉദ്ഘാടനം ചെയ്യും. ഗ്രാമവികസന മന്ത്രാലയവും സൊസൈറ്റി ഫോർ എലിമിനേഷൻ ഓഫ് റൂറൽ പോവർട്ടിയും ആന്ധ്രാപ്രദേശ് ഗവൺമെന്റും സംയുക്തമായാണ് നഗരത്തിലെ ആദ്യ ദേശീയ സരസ് മേള ഒരുക്കുന്നത്. 6 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗവർണർമാരെ നിയമിച്ചു. സിക്കിം ഗവർണറായി സേവനമനുഷ്ഠിക്കുന്ന ഓംപ്രകാശ് മാഥൂർ കേരളത്തിലെ പുതിയ ഗവർണറാകും. അർബുദ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി ചില്ലറ വിൽപ്പന വിലയുടെ 30% പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചതായി കേന്ദ്ര ഗവൺമെന്റ് സുപ്രീംകോടതിയെ അറിയിച്ചു. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത, ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചിനു മുമ്പാകെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തൃശൂരിൽ സ്കൂൾ കായികമേള പന്തൽ തകർന്ന സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. തുലാമാസ പൂജകൾക്ക് ശബരിമല നട ശനിയാഴ്ച വൈകിട്ട് 5 തുറക്കും. മേൽശാന്തി ഇ.ഡി. പ്രസാദ് നമ്പൂതിരി ശ്രീലകത്ത് ദീപം തെളിയിക്കും. ഞായറാഴ്ചയാണ് മേൽശാന്തി തിരഞ്ഞെടുപ്പിന്റെ നറുക്കെടുപ്പ്. കോഴിക്കോട് ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് വെള്ളിയാഴ്ച മെഡിക്കൽ കോളേജ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ തുടക്കമാവും. 17 ഉപജില്ലകളിൽ നിന്ന് 90 ഇനങ്ങളിൽ 4000-ലധികം കായിക താരങ്ങൾ പങ്കെടുക്കും. തൃശൂർ ജില്ലയിൽ കുന്നംകുളം പന്നിത്തടത്ത് കണ്ടെയ്നർ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. ഗുരുതരമായി പരിക്കേറ്റ 5 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗവർണേഴ്സ് ഗോൾഡ് കപ്പ് ഫുട്ബോൾ സെമിയിൽ ഗോകുലം കേരളം ഇന്ന് അക്രമൺ SC സിക്കിമിനെ നേരിടും. ഗാംഗ്ടോക്കിലെ പാൽജോ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ക്ഷണക്കത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ശരത്തിൻ്റെ സംഗീതം.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം. നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
1: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
0: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ആകാശവാണി 103.6 റിയൽ FM. ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വി കെ സുരേഷ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ സരസ് മേള 2026 ഉദ്ഘാടനം ചെയ്യും. ഗ്രാമവികസന മന്ത്രാലയവും സൊസൈറ്റി ഫോർ എലിമിനേഷൻ ഓഫ് റൂറൽ പോവർട്ടിയും ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റും സംയുക്തമായാണ് നഗരത്തിലെ ആദ്യ ദേശീയ സരസ് മേള ഒരുക്കുന്നത്. 30 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സ്വയം സഹായ സംഘങ്ങളിലെ 1500+ സ്ത്രീകൾ മേളയിൽ പങ്കെടുക്കും. ഗ്രാമീണ സംരംഭങ്ങൾ, പരമ്പരാഗത കരകൗശല വസ്തുക്കൾ, പ്രാദേശിക വിഭവങ്ങൾ, സംരംഭകത്വ അനുഭവങ്ങൾ എന്നിവയെല്ലാം ഒത്തുചേരുന്ന പരിപാടി ഈ മാസം 31 സമാപിക്കും. ഇന്ത്യയുടെ പുരോഗതിക്ക് സാങ്കേതികവിദ്യയും പാരമ്പര്യവും സമന്വയിപ്പിച്ച് നീങ്ങണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നിരാമയത സൗത്ത് ഏഷ്യൻ ഗ്രന്ഥങ്ങളിലെയും ആചാരങ്ങളിലെയും രോഗശാന്തിയും ക്ഷേമവും എന്ന പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യക്തി, സമൂഹം, പ്രകൃതി എന്നിവ തമ്മിലെ ബന്ധത്തെക്കുറിച്ച സാംസ്കാരിക അന്വേഷണമാണ് നിരാമയത എന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. ഇന്ത്യയുടെയും ഇറാന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ തമ്മിൽ പ്രാദേശിക അന്തർദേശീയ സംഭവങ്ങൾ ചർച്ച ചെയ്തു. ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി മൊഹ്സിൻ റസായി ഇന്നലെ വൈകിട്ട് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ടെലഫോൺ സംഭാഷണം നടത്തിയതായി ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് UK പരിസ്ഥിതി, ഭക്ഷ്യ, ഗ്രാമവികസന സെക്രട്ടറി ഡെയ്മ് ഏഞ്ചല ഈഗിളുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. മൃഗാരോഗ്യം, സുസ്ഥിര കന്നുകാലി ഉൽപ്പാദനം, വ്യാപാരം എന്നീ മേഖലകളിൽ ഇന്ത്യയും UKയും തമ്മിലെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ നൽകുന്നതിന് തയ്യാറാക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയിൽ ഭീകരതയെയും ഉൾപ്പെടുത്തണമെന്ന് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ ആവശ്യപ്പെട്ടു. തീവ്രവാദികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളും അതിക്രമങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ കൃത്യമായി പ്രതിഫലിക്കണമെന്ന് ഇന്ത്യയുടെ UN കൗൺസിലർ ആർ മൈഥിലി പറഞ്ഞു. റഷ്യയിൽ നിന്ന് ഊർജ്ജ ഇറക്കുമതിക്കായി യൂറോപ്യൻ യൂണിയൻ വൻ തുക ചെലവഴിച്ച

തായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഊർജത്തിനായി യൂറോപ്യൻ യൂണിയൻ റഷ്യയ്ക്ക് 250 ബില്യൺ US നൽകിയെന്ന് അവകാശപ്പെട്ട ട്രംപ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതിൽ മാധ്യമങ്ങൾ പരാജയപ്പെട്ടെന്നും കുറ്റപ്പെടുത്തി. റഷ്യൻ ഡീസൽ കയറ്റുമതി അനുവദിച്ച തീരുമാനത്തെ ന്യായീകരിച്ച അദ്ദേഹം US ഭരണകൂടം മികച്ച താൽപ്പര്യങ്ങൾ മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നതെന്നും വ്യക്തമാക്കി. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വാണിജ്യവൽക്കരണ കാറ്റലോഗ് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി പുറത്തിറക്കി. ഖനി മന്ത്രാലയം, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, ശാസ്ത്ര സാങ്കേതിക വകുപ്പ് വ്യവസായ സ്പോൺസർ ചെയ്യുന്ന പരിപാടികളാണ് വാണിജ്യവൽക്കരിക്കുന്നത്. തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ പ്രദർശിപ്പിക്കുന്ന ഗവേഷണത്തിനും വ്യവസായങ്ങൾക്കും ഇടയിലെ വിടവ് നികത്തുക, വ്യവസായങ്ങളിലൂടെ അവയുടെ കൈമാറ്റം, ദത്തെടുക്കൽ, വാണിജ്യവൽക്കരണം എന്നിവ സുഗമമാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് ഖനി മന്ത്രാലയം അറിയിച്ചു. ന്യൂഡൽഹിയിലെ ലോധി എസ്റ്റേറ്റിൽ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൻ്റെ ഓഫീസ് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ 7 ഇനം വലിയ മാർജാരവർഗ്ഗങ്ങളുടെ സംരക്ഷണത്തിന് ഇന്ത്യ ആസ്ഥാനമായി രൂപീകരിച്ച അന്താരാഷ്ട്ര ഗവൺമെൻറ് തല സംഘടനയാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. സിംഹം, കടുവ, പുള്ളിപ്പുലി, മഞ്ഞുപുലി, ചീറ്റ, ജാഗ്വർ, പ്യൂമ എന്നിവയാണ് 7 ഇനങ്ങൾ. ഇന്ത്യ ഉൾപ്പെടെ 29 രാജ്യങ്ങൾ IBCA അംഗങ്ങളായിട്ടുണ്ട്. കൂടാതെ 5 രാജ്യങ്ങൾ നിരീക്ഷക പദവി സ്വീകരിക്കുകയും 11 രാജ്യങ്ങൾ അംഗങ്ങളാകാൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ കരട് വോട്ടർ പട്ടികയെക്കുറിച്ച് അവകാശവാദങ്ങളും എതിർപ്പുകളും സമർപ്പിക്കുന്നതിന് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മാസം 26 വരെ നീട്ടി. അടുത്ത മാസം 10 അവകാശവാദങ്ങളും എതിർപ്പുകളും തീർപ്പാക്കുമെന്നും അന്തിമ വോട്ടർ പട്ടിക നവംബർ 16 പ്രസിദ്ധീകരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നേപ്പാളിൻ്റെ മധ്യമേഖലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് പാതകളും പാലങ്ങളും ഒലിച്ചുപോയതിനാൽ 100 വിദേശ ട്രക്കർമാർ വിവിധയിടങ്ങളിൽ കുടുങ്ങി. ഗോർഖ ജില്ലയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ബുധി ഗണ്ഡകി നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 12 വിദേശികളടക്കം 321 പേരെ രക്ഷപ്പെടുത്തി. വെള്ളപ്പൊക്കത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിലെ വനമേഖലയിൽ നക്സലൈറ്റുകൾ ഒളിപ്പിച്ചുവെച്ച നിരവധി ഓട്ടോമാറ്റിക് ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവ സുരക്ഷാസേന കണ്ടെടുത്തു. കീഴടങ്ങിയ നക്സലൈറ്റുകളിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു തെരച്ചിൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും INDA നേതാക്കളും സമർപ്പിച്ച റിട്ട് ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. ഹർജിയിൽ പിഴവുകൾ കണ്ടെത്തിയതായി സുപ്രീംകോടതി രജിസ്ട്രി അറിയിച്ചു. വോട്ടർ പട്ടിക പുതുക്കുന്നതിനിടയിൽ വലിയ തോതിൽ വോട്ടർമാരെ ഒഴിവാക്കിയെന്നും ക്രമക്കേടുകൾ നടത്തിയെന്നും ആരോപിച്ചാണ് രാഹുൽ ഗാന്ധിയടക്കം ഹർജികൾ സമർപ്പിച്ചത്. കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമം പരിഹരിക്കാൻ തമിഴ്നാടടക്കം അയൽ സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തിയതായി മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അറിയിച്ചു. ഇത് താൽക്കാലികമായ പരിഹാരം മാത്രമാണെന്നും ശാശ്വത പരിഹാരത്തിന് ബദൽ മാർഗങ്ങൾ അന്വേഷിക്കുമെന്നും അദ്ദേഹം ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ക്വാറി ഉൽപ്പന്നങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിന് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ചർച്ച നടത്തിയിരുന്നുവെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും സഭയിൽ പറഞ്ഞു. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനത്തിൽ ഇന്ന് മുതിർന്ന പൗരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും ബിൽ അവതരിപ്പിക്കും. ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപവും സഭ പരിഗണിക്കും. മാസപ്പടി കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചതിനെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നും ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് ആവശ്യം. ഇന്ന് സംസ്ഥാന കായിക ദിനം. കേരളത്തിൻ്റെ കായിക മേഖലയ്ക്ക് മികച്ച സംഭാവന നൽകുകയും സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡന്റുമായ GV രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13 സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത്. കേരള കായിക ദിനാഘോഷം കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസ് ഉൾപ്പെടെ വിവിധ മത്സരങ്ങളിൽ മെഡൽ നേടിയ കായിക താരങ്ങളെ ചടങ്ങിൽ ആദരിക്കും. കായിക ദിനത്തിൻ്റെ ഭാഗമായി മലപ്പുറത്ത് ഇന്ന് ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കും. ജില്ലാ സ്പോർട്സ് കൗൺസിൽ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി. വൈകിട്ട് കോട്ടപ്പടി ഫുട്ബോൾ ഗ്രൗണ്ടിൽ കേരള പോലീസ് ടീമും ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സീനിയർ ടീമും തമ്മിലാണ് സൗഹൃദ മത്സരം. ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ മുഖ്യാതിഥിയാകും. രാജ്യത്ത് അപ്രന്റീസ് ട്രെയിനികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള നാളെ ഇടുക്കിയിൽ സംഘടിപ്പിക്കും.
കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിൻ്റെയും

0: വ്യാവസായിക പരിശീലന വകുപ്പിൻ്റെയും ആഭിമുഖ്യത്തിലാണ് മേള. രാവിലെ 9 കട്ടപ്പന ഗവൺമെൻറ് ITIയിലാണ് മേള. ITI ട്രേഡ് പാസ്സായ ട്രെയിനികൾക്ക് പങ്കെടുക്കാം. കോഴിക്കോട്ട് കേസരി നവരാത്രി സഗുരോത്സവത്തിൻ്റെ ഭാഗമായ ജയരാജ് ചലച്ചിത്രോത്സവം നോവലിസ്റ്റ് PR നാഥൻ ഉദ്ഘാടനം ചെയ്തു. AIയുടെ കടന്നുവരവോടെ സിനിമയുടെ നിലനിൽപ്പ് പോലും ആശങ്കയിലായെന്ന് അദ്ദേഹം പറഞ്ഞു. ഉദ്ഘാടന ചിത്രമായി ദേശാടനം പ്രദർശിപ്പിച്ചു. ഗർഭാശയ ഗളർ ക്യാൻസർ പ്രതിരോധിക്കുന്ന HPV വാക്സിനേഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ 51% പെൺകുട്ടികൾ പ്രതിരോധ കുത്തിവയ്പ്പ് സ്വീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 1854 കുട്ടികൾക്ക് സ്കൂളുകൾ വഴി സംഘടിപ്പിച്ച ക്യാമ്പയിനിലൂടെയാണ് കുത്തിവയ്പ്പ് നൽകിയത്. ജില്ലയിലെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും വാക്സിൻ ലഭ്യമാണെന്നും കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തെന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ LT സരിതകുമാരി അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് കേസ്. വടകര സ്വദേശിനിയാണ് മരിച്ചത്. കോഴിക്കോട് ജില്ലയിലെ മൂട്ടോളി കുരുവട്ടൂർ റോഡിൽ പടിഞ്ഞാറ്റം മുറിക്ക് സമീപം കലുങ്ക് നിർമ്മിക്കുന്നതിനാൽ ഇന്നു മുതൽ പ്രവൃത്തി തീരുന്നതുവരെ ഗതാഗതം പൂർണ്ണമായി നിരോധിക്കും. വാഹനങ്ങൾ തടമ്പാട്ട് താഴം പറമ്പിൽ കടവ്, പറമ്പിൽ ബസാർ വഴി ചാലിൽ താഴത്തേക്കും തിരിച്ചും സർവീസ് നടത്തണമെന്ന് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിൻ്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസ് 100 ഗ്രാം MDMA യുമായി 2 പേരെ അറസ്റ്റ് ചെയ്തു. കോട്ടയം തൃക്കുടിത്താനം സ്വദേശികളായ ജോൺ ജോസഫ്, ഐബിൻ ബാബു എന്നിവരെയാണ് എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിൻ്റൺ വനിതാ സിംഗിൾസ് മത്സരത്തിൽ 2 തവണ ഒളിമ്പിക് മെഡൽ ജേതാവായ PV സിന്ധു ദക്ഷിണ കൊറിയയുടെ ഒളിമ്പിക് ചാമ്പ്യനും ലോക 1-ാം നമ്പർ താരവുമായ ആൻസേ എങ്ങിനെ ഇന്ന് നേരിടും. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡി ചിരാഗ് ഷെട്ടിയും കളിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.
1: ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിങ്സ്,
3: കോഴിക്കോട് കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തത് ലക്ഷ്മി എന്ന ചിത്രത്തിന് വേണ്ടി അനൂപ്, അമൃത എന്നിവർ പാടിയ ഗാനമാണ്. രാജീവ് ആലങ്കലിന്റെ വരികൾക്ക് രമൺ ഗോകുലിന്റെ സംഗീതം.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വെയർ.
3: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
4: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്. ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
6: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
7: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
8: റീഗൽ ജ്വല്ലേഴ്സ്,
9: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
10: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
11: വിപണിയിൽ ഇന്ന് സ്വർണം ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 13,685 രൂപയായി. പവന് 1,09,480 രൂപ.
12: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
10: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
11: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
8: റീഗൽ ജ്വല്ലേഴ്സ്,
9: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
10: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: പൂക്കാട് കലാലയം, മികച്ച കലാഭ്യസന കേന്ദ്രം, 600-ന്റെ പ്രവർത്തന പാരമ്പര്യം.
13: പൂക്കാട് കലാലയം ചേമഞ്ചേരിയിലും ഉള്ളേരി കേന്ദ്രത്തിലും കലാപരിശീലന ക്ലാസ്സിലേക്കുള്ള പ്രവേശനം 1 October 2021 വരെ.
2: കർണാടക സംഗീതം, മൃദംഗം, ചെണ്ട, ഗിറ്റാർ, കീബോർഡ്, വയലിൻ, പുല്ലാങ്കുഴൽ, ജാസ് ഡ്രംസ്, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, വെസ്റ്റേൺ ഡാൻസ്, ചിത്രരചന, മ്യൂറൽ ചിത്രം എന്നിവയിൽ വിദഗ്ധ അധ്യാപകരുടെ ക്ലാസുകൾ.
13: പൂക്കാട് കലാലയം ചേമഞ്ചേരി. ഫോൺ 9446068788.
14: ഫോൺ ആയാലും ലാപ്ടോപ്പ് ആയാലും
15: എ സി ആയാലും ടി വി ആയാലും
14: ഫ്രിഡ്ജ് ആയാലും വാഷിംഗ് മെഷീൻ ആയാലും
15: സ്മാർട്ട് വാച്ച് ആയാലും ആക്സസറീസ് ആയാലും
14: കിച്ചൺ അപ്ലയൻസസ് ആയാലും സ്മോൾ അപ്ലയൻസസ് ഏതായാലും
15: റേഞ്ച് പ്രീമിയം മുതൽ ഇക്കോണമി വരെ
14: ലോകോത്തര ബ്രാൻഡുകളുടെ വലിയ കളക്ഷൻ
16: നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്. അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
2: പ്രിയഗീതം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രിയഗീതത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾക്കായി പെട്ടെന്ന് തന്നെ വിളിച്ചു തുടങ്ങിക്കോളൂ. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇതാണ്: 2366174, 2366176. STD കോഡ് 0495. മൊബൈൽ നമ്പർ 9444744800. പ്രിയഗീതത്തിൽ ഇന്നാദ്യം കുസൃതിക്കുറിപ്പ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയൊരു ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. ഈ പാട്ട് കേട്ടുകൊണ്ട് വിളിച്ചു തുടങ്ങിക്കോളൂ.

0: അപ്ലയൻസസ് ആയാലും സീറോ ഡൗൺ പേയ്മെന്റ്, സീറോ ഇൻട്രസ്റ്റ്, സീറോ പ്രോസസിംഗ് ഫീ.
1: ഇഷ്ടം പോലെ വാങ്ങാനും ഉണ്ട് മൈജിയിൽ, ഇഷ്ടം പോലെ EMI തരുന്നുണ്ട് മൈജിയിൽ.
2: അതെ, എല്ലാമുണ്ട് മൈജിയിൽ.
3: പ്രിയഗീതത്തിലേക്ക് വിളിച്ച് ഗാനം ആവശ്യപ്പെട്ടത് പന്തീരാങ്കാവിൽ നിന്ന് ഫാസിലാണ്. ഫാസിലിന്റെ പ്രിയഗീതം കല്യാണരാമൻ എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്പുറം വരികൾ എഴുതി ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി MG ശ്രീകുമാറും അഫ്സലും പാടിയത്.

0: പ്രിയ ഗീതം.
1: പ്രിയഗീതത്തിൽ അടുത്തതായി ചീനവല എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും വസന്തയും സംഘവും പാടിയ ഗാനമാണ്. വയലാറിന്റെ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം നൽകിയ ഈ ഗാനം ആവശ്യപ്പെട്ടത് പനങ്ങാട് പുതിയകാവ് മുക്കുനിന്ന് പ്രഭാകരൻ.

0: അതിരുകളില്ലാത്ത വിനോദത്തിന് ഇനി പുത്തൻ പേര്. പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു വേവ്സ്,
1: ഭാരതത്തിന്റെ സ്വന്തം ഒ ടി ടി പ്ലാറ്റ്ഫോം.
0: ക്ലാസിക് ദൂരദർശൻ ടെലിവിഷൻ ഷോകൾ, ഡോക്യുമെന്ററികൾ തുടങ്ങിയവ മുതൽ പുതിയ വെബ് സീരീസുകളും സിനിമകളും വരെ,
1: ഒപ്പം 65-ലധികം തത്സമയ ടിവി ചാനലുകൾ, കായിക മാമാങ്കങ്ങൾ, ആകാശവാണിയുടെ അപൂർവ ശ്രവ്യശേഖരങ്ങൾ,
0: എല്ലാം പൂർണ്ണമായും സൗജന്യമായി നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ.
1: വിനോദത്തിനൊപ്പം മൊബൈൽ ഗെയിമുകൾ, പരീക്ഷാ പരിശീലനങ്ങൾ, ഇ ബുക്കുകൾ, കൂടാതെ ആപ്പിലൂടെ നേരിട്ട് ഷോപ്പിംഗ് നടത്താനുള്ള ONDC സൗകര്യവും.
0: മൊബൈലിലും സ്മാർട്ട് ടിവിയിലും സൗജന്യമായി ആസ്വദിക്കുവാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ നിന്ന് ഡൗൺലോഡ് ചെയ്യൂ ഡിജിറ്റൽ വിനോദ രംഗത്തെ പുതിയ തരംഗം വേവ്സ് ആപ്പ്.
2: റിയൽ എഫ്എമ്മിൽ പ്രിയഗീതമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പറമ്പിൽ ബസാറിൽ നിന്ന് രാമചന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനമാണ്. സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, അമ്പിളി പാടി.

0: പ്രിയ ഗീതം.
1: ഇനി ഫീനിക്സ് എന്ന ചിത്രത്തിന് വേണ്ടി കപിൽ കപിലൻ, ചിത്ര എന്നിവർ പാടിയത്. വിനായക് ശശികുമാറിന്റെ രചന, സാം സി എസിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് കൊമ്മേരിയിൽ നിന്ന് അനിൽകുമാർ, ചന്ദ്രൻ പന്തീരങ്കാവിൽ നിന്ന് മുനീർ.

പ്രിയഗീതത്തിലെ അവസാന ഗാനം ആവശ്യപ്പെട്ടത് കൊടുവള്ളിയിൽ നിന്ന് ഷമീറാണ്. വലതുവശത്തെ കള്ളൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും രാജ്കുമാർ രാധാകൃഷ്ണനും പാടിയത്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് വിഷ്ണു ശ്യാമിന്റെ സംഗീതം.

0: ചേച്ചി, ഈ പഴയ ഫോൺ ഇനി എന്തിനാ?
1: അത് മൈജിയിലൊന്ന് എക്സ്ചേഞ്ച് ചെയ്താ പോരെ.
0: പക്ഷെ ഫോൺ മാറ്റി ടിവി എടുക്കാമോ?
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും എന്തും എന്തിനോട് മാറ്റിയെടുക്കാം.
2: പ്രോഡക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് വില നൽകുന്നതും മൈജി തന്നെ. നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്, അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
3: FM പ്രധാന വാർത്തകൾ. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. CPIM-ലെ KV സുമേഷാണ് ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ പറയത്തക്ക പ്രശ്നങ്ങളില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. മരുന്നുക്ഷാമമടക്കം പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ പരിഹരിച്ചതായും മരുന്നുകളുടെ ഗുണനിലവാരത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമം പരിഹരിക്കാൻ തമിഴ്നാടടക്കം അയൽ സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തിയതായി മുഖ്യമന്ത്രി VD സതീശൻ. ഇത് താൽക്കാലികമായ പരിഹാരം മാത്രമാണെന്നും ശാശ്വത പരിഹാരത്തിന് സ്ഥായിയായ ബദൽ മാർഗങ്ങൾ അന്വേഷിക്കുമെന്നും അദ്ദേഹം ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. കയർ മേഖലയിലേക്ക് പുതിയ വനിതാ സംരംഭകരെ ആകർഷിക്കാൻ പദ്ധതിയുമായി കയർ വകുപ്പ്. കയർ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന വിതരണ മേഖലകളിൽ ഉണർവേകുന്ന പുതിയ പദ്ധതികൾ സമർപ്പിക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല കയർ വികസന ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ നൽകുന്നതിന് തയ്യാറാക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയിൽ ഭീകരതയെയും ഉൾപ്പെടുത്തുമെന്ന് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ ആവശ്യപ്പെട്ടു. തീവ്രവാദികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളും അതിക്രമങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ കൃത്യമായി പ്രതിഫലിക്കണമെന്ന് ഇന്ത്യയുടെ UN കൌൺസിലർ R മൈഥിലി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് കേസ്. വടകര സ്വദേശിനിയാണ് മരിച്ചത്. കോഴിക്കോട് ജില്ലയിലെ മൂട്ടോളി കുരുവട്ടൂർ റോഡിൽ പടിഞ്ഞാറ്റുമുറിക്ക് സമീപം കലുങ്ക് നിർമ്മിക്കുന്നതിനാൽ ഇന്ന് മുതൽ പ്രവൃത്തി തീരുന്നതുവരെ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കും. വാഹനങ്ങൾ തടമ്പാട്ട് താഴം, പറമ്പിൽ കടവ്, പറമ്പിൽ ബസാർ വഴി, ചാലിൽ താഴത്തേക്കും തിരിച്ചും സർവീസ് നടത്തണമെന്ന് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസ് 100 ഗ്രാം MDMA രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. കോട്ടയം തൃക്കൊടിത്താനം സ്വദേശികളായ ഷോൺ ജോസഫ്, എബിൻ ബാബു എന്നിവരെയാണ് എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

മാവശ്യപ്പെട്ടിരിക്കുന്നു. മഞ്ചേരിയിൽ നിന്നും ശ്രുതി. ശ്രുതിയുടെ ഇഷ്ടഗാനം ഉസ്താദ് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സംഘവും പാടിയതാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

0: തുടർന്നുള്ള പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പം ഹീരയാണ്. ഇപ്പോൾ കേൾക്കാം യുവർ ചോയ്സ്.
1: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്ത് ആവശ്യപ്പെടാവുന്നതാണ്. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400024240. ആദ്യ ഗാനം

കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ മുഖേന നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ മുന്നതി മെറിറ്റ് സ്കോളർഷിപ്പ് 2026-27 പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു.

കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിൽപ്പെടുന്ന, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിപ്ലോമ കോഴ്സുകൾ, ബിരുദം, ബിരുദാനന്തര ബിരുദം, സി എ, സി എം എ, സി എസ്, ദേശീയ നിലവാരമുള്ള സ്ഥാപനങ്ങളിലെ ബിരുദ, ബിരുദാനന്തര ബിരുദ പഠനം, ഗവേഷണ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ എന്നിവയാണ് ഇതിലൂടെ ലഭ്യമാകുക. ഇതോടൊപ്പം വിവിധ മത്സര പരീക്ഷകളുടെ പരിശീലനത്തിനുള്ള വിദ്യാഭ്യാസ ഉന്നതി കോച്ചിംഗ് അസിസ്റ്റൻസ് പദ്ധതിയിലേക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷകൾക്കുമായി www.ksw.cfc.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 നവംബർ 7 ആണ്.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താര സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം ചിത്രം നക്ഷത്ര താരാട്ട്. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വടകരയിൽ നിന്നും യതിക.

0: ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ഇ ഹെൽത്ത് പദ്ധതിയുടെ ഭാഗമായി ട്രെയിനി തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. 4 ഒഴിവുകളാണുള്ളത്. പ്രതിമാസ വേതനം 10,000 രൂപ. 6 മാസമാണ് നിയമന കാലാവധി. സേവനം തൃപ്തികരമെങ്കിൽ കാലാവധി നീട്ടി നൽകും. സർക്കാർ അംഗീകൃത IT, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമയോ BTech, MTech, MSc യോഗ്യതയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്നിവയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. പ്രായപരിധി 18-നും 35-നും ഇടയിൽ. താല്പര്യമുള്ളവർ https://forms.gte/gcgp1vcy89xaph7j7 എന്ന ലിങ്ക് വഴി ഒക്ടോബർ 24 വൈകിട്ട് 5 ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ ഫോമിൻ്റെ പ്രിൻ്റൌട്ടും അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഒക്ടോബർ 26 മലപ്പുറം ആരോഗ്യ കേരളം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിന് എത്തണം. റിപ്പോർട്ടിംഗ് സമയം രാവിലെ 10:30 മുതൽ 12:30 വരെ. ഫോൺ 9745799946.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
2: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: വൈരമുത്തുവിന്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. ബൽറാം പാടിയ ഗാനം ചിത്രം മൊഴി. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു എടക്കാട് നിന്നും അക്ഷയ.

0: കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ ഉന്നതി കോച്ചിംഗ് അസിസ്റ്റൻസ്, വിദ്യാഭ്യാസ ഉന്നതി മെറിറ്റ് സ്കോളർഷിപ്പ് 2026-27 എന്നീ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികൾക്കുമാണ് അവസരം. മെഡിക്കൽ എഞ്ചിനീയറിംഗ് നിയമപഠനം, കേന്ദ്ര സർവകലാശാല പ്രവേശന പരീക്ഷകൾ, സിവിൽ സർവീസ്, ബാങ്ക്, SSC, PSC, UPSC, കൂടാതെ നെറ്റ്, സെറ്റ്, കെടെറ്റ്, സിടെറ്റ് തുടങ്ങിയ യോഗ്യതാ പരീക്ഷകൾക്കുള്ള പരിശീലനത്തിനാണ് സാമ്പത്തിക സഹായം നൽകുന്നത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് www.kswcfc.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 നവംബർ 7 ആണ്.
1: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ

0: ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: വിജയ് യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്, ചിത്രം ജോസഫ്. ഗാനരചന അജീഷ് ദാസൻ, സംഗീതം രഞ്ജിൻ രാജ്. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കൊടുവള്ളിയിൽ നിന്നും സിദ്ദിഖ്.

0: കോഴിക്കോട് ഗവൺമെൻറ് ITI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC പാസ്സായവർക്ക് തൊഴിലധിഷ്ഠിത പ്ലേസ്മെൻറ്റോടുകൂടി ഡിപ്ലോമ ഇൻ AC മെക്കാനിക് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. ഫോൺ 859-89-39-36.
1: ചേട്ടാ, TV, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ ഇതെല്ലാം EMI ആര് തരാനാ?
2: മൈജി തരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ പിന്തുണയുണ്ട്. ഗാഡ്ജറ്റ്സ് ആയാലും അപ്ലയൻസസ് ആയാലും 0 down payment, 0 interest, 0 processing ഫീ.
1: ഇഷ്ടം പോലെ വാങ്ങാനുണ്ട് മൈജി, ഇഷ്ടം പോലെ EMI തരുന്നുണ്ട് മൈജി.
3: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: നിഷാന്ത് കൊടമനയുടെ വരികൾക്ക് രാജേഷ് ബാബു ശൂരനാട്, ഷിംജിത് ശിവൻ എന്നിവർ സംഗീതം നൽകി. ജാസി ഗിഫ്റ്റും ശ്രീകാന്ത് കൃഷ്ണയും പാടിയ ഗാനം ചിത്രം ഒരു പപ്പടവട പ്രേമം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു തിരുവണ്ണൂരിൽ നിന്നും സന്ധ്യ ലച്ചുമോൾ.

0: വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് സ്വയം തൊഴിൽ വായ്പകൾ നൽകുന്നു. പുതിയ സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ളവ വിപുലീകരിക്കുന്നതിനും വായ്പ ലഭ്യമാണ്. 6 മുതൽ 8% വരെയാണ് പലിശ നിരക്ക്. പ്രവാസികൾ, പ്രൊഫഷണൽ കോഴ്സ് പാസ്സായവർ, വിധവകൾ, നിയമപരമായി വിവാഹമോചനം നേടിയ സ്ത്രീകൾ എന്നിവർക്കും ടാക്സിയായി സർവീസ് നടത്തുന്നതിന് ഇലക്ട്രിക് അല്ലെങ്കിൽ CNG വാഹനങ്ങൾ വാങ്ങുന്നവർക്കും നിബന്ധനകൾക്ക് വിധേയമായി സബ്സിഡി ലഭിക്കും. തിരിച്ചടവ് കാലാവധി 60 തുല്യമാസാധിഷ്ഠിത ഗഡുക്കളാണ്. വായ്പയ്ക്കായി മതിയായ വസ്തുജാമ്യമോ ഉദ്യോഗസ്ഥ ജാമ്യമോ ഹാജരാക്കണം. അപേക്ഷാ ഫോമും മറ്റു വിവരങ്ങളും കോർപ്പറേഷൻ്റെ ഓഫീസുകളിൽ നിന്ന് ലഭിക്കും. പെരിന്തൽമണ്ണ, ഏറനാട്, തിരൂരങ്ങാടി, കൊണ്ടോട്ടി താലൂക്കുകളിലുള്ളവർക്ക് മലപ്പുറം ജില്ലാ ഓഫീസുമായും പൊന്നാനി, തിരൂർ താലൂക്കിലുള്ളവർക്ക് തിരൂർ ഉപജില്ലാ ഓഫീസുമായും നിലമ്പൂർ താലൂക്കിലുള്ളവർക്ക് വണ്ടൂർ ഉപജില്ലാ ഓഫീസുമായും ബന്ധപ്പെടണം. കൂടാതെ 7306022527 എന്ന നമ്പറിലേക്ക് പേരും തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ വിശദാംശങ്ങളും വാട്സപ്പ് ചെയ്താൽ വിവരങ്ങൾ ലഭ്യമാകും. KSBCDC.com എന്ന വെബ്സൈറ്റിലെ ജാലകം പോർട്ടൽ വഴിയും വിവരങ്ങൾ അറിയാം.
1: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
2: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
1: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: വിജിത, വിനല എന്നിവരുടെ ഇഷ്ടഗാനമാണ് അടുത്തത്. ചിത്രം ക്രോണിക് ബാച്ചിലർ, പാടിയത് ജയചന്ദ്രൻ, സുജാത. ഗാനരചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

0: ചേട്ടാ, ഈ വാറണ്ടി പീരീഡ് കഴിഞ്ഞാ നമ്മുടെ അപ്ലയൻസസിന് ആരാ കൂട്ട്?
1: അതിനല്ലേ മൈജിയുടെ എക്സ്ട്രാ വാറണ്ടി.
0: വാറണ്ടി കഴിഞ്ഞുള്ള കംപ്ലയിൻസിനും?
1: അതെ, ബ്രാൻഡ് വാറണ്ടി പീരീഡ് കഴിഞ്ഞുള്ള കംപ്ലയിൻസ് കവർ ചെയ്യാൻ സഹായിക്കുന്ന മൈജി എക്സ്ട്രാ വാറണ്ടി.
0: അപ്പൊ നമുക്ക് കിട്ടും ഡബിൾ വാറണ്ടി അല്ലേ?
2: അതെ, വാറണ്ടിക്ക് മേൽ വാറണ്ടി എല്ലാമുണ്ട് മൈജിയിൽ.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: അഭിമന്യു എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പൂക്കാട് നിന്നും നിന്നൈ നിന്തിൻ.

0: ചേച്ചി, ഈ പഴയ ഫോൺ ഇനി എന്തിനാ?
1: അത് മൈ ജിയിലൊന്ന് എക്സ്ചേഞ്ച് ചെയ്താ പോരെ.
0: പക്ഷെ ഫോൺ മാറ്റി ടി വി എടുക്കാമോ?
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും എന്തും എന്തിനോട് മാറ്റിയെടുക്കാം.
2: പ്രോഡക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് വില നൽകുന്നതും മൈ ജി തന്നെ. നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്, അതെ, എല്ലാം ഉണ്ട് മൈ ജിയിൽ.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് ബാലകൃഷ്ണന്റെ സംഗീതം, പാടിയത് ചിത്ര. ചിത്രം ഇഷ്ടമാണ് നൂറുവട്ടം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചെട്ടിപ്പടിയിൽ നിന്നും അസ്കർ നജ്മത്ത്.

0: PCPNDT कानून के विभिन्न प्रावधानों के तहत लिंग जांच करने और करवाने वालों को 3 से 5 साल तक की कैद और जुर्माने की सजा है। स्वास्थ्य एवं परिवार कल्याण मंत्रालय भारत सरकार द्वारा जनहित में जारी।
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: വയനാടിലെ വരദൂർ പാടിക്കരയിൽ നിന്നും ലിജി അമ്മ, അനന്തു, അഭിജിത്ത്, സുരേഷ്, ഭാഗ്യശ്രീ എന്നിവരുടെ ഇഷ്ടഗാനമാണ് ചിത്രം ഓർമ്മിക്കാൻ ഓമനിക്കാൻ. പാടിയത് യേശുദാസ്, ലതിക. ഗാനരചന പൂവച്ചൽ ഖാദർ. സംഗീതം രവീന്ദ്രൻ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: എസ് രമേശൻ നായരുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് സംഗീതം നൽകി. ബിജു നാരായണനും ചിത്രയും പാടിയ ഗാനം ചിത്രം അനിയൻ ബാവ ചേട്ടൻ ബാവ. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു സുൽത്താൻ ബത്തേരിയിൽ നിന്നും ശ്രീജ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ചേട്ടാ, ഈ വാറണ്ടി പീരീഡ് കഴിഞ്ഞാ നമ്മുടെ അപ്ലയൻസിന് ആരാ കൂട്ട്?
2: അതിനല്ലേ മൈജിയുടെ എക്സ്ട്രാ വാറണ്ടി.
1: വാറണ്ടി കഴിഞ്ഞുള്ള കംപ്ലയിൻസിനും?
2: അതെ, ബ്രാൻഡ് വാറണ്ടി പീരീഡ് കഴിഞ്ഞുള്ള കംപ്ലയിൻസ് കവർ ചെയ്യാൻ സഹായിക്കുന്ന മൈജി എക്സ്ട്രാ വാറണ്ടി.
1: അപ്പൊ നമുക്ക് കിട്ടും ഡബിൾ വാറണ്ടി അല്ലേ?
3: അതെ, വാറണ്ടിക്ക് മേൽ വാറണ്ടി എല്ലാമുണ്ട് മൈജിയിൽ.
4: FM പ്രധാന വാർത്തകൾ. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്നും പ്രതിപക്ഷ വാക്കൌട്ട്. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് KV സുമേഷാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി K. മുരളീധരൻ. യുദ്ധസാഹചര്യം ഉൾപ്പെടെ ഉണ്ടായപ്പോൾ 26 മരുന്നുകൾക്ക് ക്ഷാമമുണ്ടായെന്നും എന്നാൽ അത് അടിയന്തരമായി പരിഹരിക്കാൻ ഗവൺമെന്റിന് സാധിച്ചെന്നും K. മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് നിലവിൽ മരുന്ന് ക്ഷാമമില്ലെന്നും ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി ബ്രാൻഡഡ് ജനറിക് മരുന്നുകൾ വാങ്ങാൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചതായും K. മുരളീധരൻ. പവർകട്ട് കാരണം സംസ്ഥാനത്ത് ശസ്ത്രക്രിയ മുടങ്ങിയിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ക്വാറി ഉൽപ്പന്നങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് സംസ്ഥാനത്ത് കൊണ്ടുവരുന്നതിന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ചർച്ച നടത്തിയിരുന്നുവെന്ന് മന്ത്രി P. K. കുഞ്ഞാലിക്കുട്ടി. നിയമസഭയിലെ ചോദ്യോത്തരവേളയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്ത് ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ് പോരാട്ടമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഡൽഹിയിലെ സമരത്തിൽ കേരളത്തിലെ എല്ലാ മന്ത്രിമാരും പങ്കെടുക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പാലക്കാട് കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങൾ ബൊമ്മക്കൊലു ചന്തത്തിന്റെ നിറവിൽ. തമിഴ് ബ്രാഹ്മണ പാരമ്പര്യത്തിന്റെ ഭാഗമായ ബൊമ്മക്കൊലു ഒരുക്കിയാണ് അഗ്രഹാര വീടുകളിൽ ആഘോഷങ്ങൾ പുരോഗമിക്കുന്നത്. ശബരിമല ദർശനത്തിനിടെ കളവുപോയ ഫോണുകൾ വീണ്ടെടുത്തു നൽകി പമ്പ പോലീസ്. മണ്ഡല മകരവിളക്ക് കാലം മുതൽ ഇതുവരെ 230 ഫോണുകളാണ് കണ്ടെടുത്ത് ഉടമകൾക്ക് തിരികെ നൽകിയത്. തെയ്യം കലാകാരന്മാരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരിജ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ മറ്റന്നാൾ കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിനു മുന്നിൽ ധർണ നടത്തും. ചെയർമാൻ ബദരി നാരായണനാണ് ഇക്കാര്യം അറിയിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി ബ്രാൻഡഡ് ജനറിക് മരുന്നുകൾ വാങ്ങാൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ദുബായ്, ലണ്ടൻ, സിംഗപ്പൂർ, ടോക്കിയോ എന്നിവിടങ്ങളിൽ കേരള ഡെസ്കുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാനാണ് ഡൽഹിയിലെ പോരാട്ടമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ പി വി സിന്ധു ഇന്ന് മത്സരിക്കും. വാർത്തകൾ വിശദമായി. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷം ഇന്നും ഇറങ്ങിപ്പോയി. മരുന്ന് ക്ഷാമം, ചികിത്സാ പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് ഉൾപ്പെടെ ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിപിഐഎമ്മിലെ കെ വി സുമേഷ് ആണ് നോട്ടീസ് നൽകിയത്. 10,000 രോഗികൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകി വന്നിരുന്ന ജീവിതശൈലി രോഗ മരുന്നുകൾ മുടങ്ങിയതായി കെ വി സുമേഷ് കുറ്റപ്പെടുത്തി. ആശുപത്രികളിൽ ജീവൻ രക്ഷാ മരുന്നുകൾ പോലുമില്ലാതെ രോഗികൾ ബുദ്ധിമുട്ടുന്നതായും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സാധാരണക്കാരുടെ ആശ്രയമാണ് ഗവൺമെന്റ് ആശുപത്രികളെന്നും അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞു. യുദ്ധസാഹചര്യമുണ്ടായപ്പോൾ 26 ഇനം മരുന്നുകൾക്ക് ക്ഷാമമുണ്ടായെന്നും എന്നാൽ അത് അടിയന്തരമായി പരിഹരിക്കാൻ ഗവൺമെന്റിന് സാധിച്ചെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് നിലവിൽ മരുന്ന് ക്ഷാമമില്ലെന്നും ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി ബ്രാൻഡഡ് ജനറിക് മരുന്നുകൾ വാങ്ങാൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചതായും അദ്ദേഹം അറിയിച്ചു. പവർകട്ട് കാരണം സംസ്ഥാനത്ത് ശസ്ത്രക്രിയ മുടങ്ങിയിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമം പരിഹരിക്കാൻ തമിഴ്നാടടക്കം അയൽ സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അറിയിച്ചു. ഇത് താൽക്കാലികമായ പരിഹാരം മാത്രമാണെന്നും ശാശ്വത പരിഹാരത്തിന് ബദൽ മാർഗ്ഗങ്ങൾ അന്വേഷിക്കുമെന്നും അദ്ദേഹം ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ക്വാറി ഉൽപ്പന്നങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ചർച്ച നടത്തിയിരുന്നുവെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും സഭയിൽ പറഞ്ഞു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിൽ ഇന്ന് മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും ബിൽ അവതരിപ്പിക്കും. ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപവും സഭ പരിഗണിക്കും. കയർ മേഖലയിലേക്ക് പുതിയ വനിതാ സംരംഭകരെ ആകർഷിക്കാൻ കയർ വകുപ്പ് പദ്ധതി ആവിഷ്കരിച്ചു. കയർ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന വിതരണ മേഖലകളിൽ ഉണർവേകുന്ന പുതിയ പദ്ധതികൾ സമർപ്പിക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല കയർ വികസന ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്തുനിന്ന് രജു കോലിയക്കോട്.
1: സംസ്ഥാനത്തെ പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുകയും തൊഴിലാളികൾക്ക് സ്ഥിരമായ തൊഴിലും വരുമാനവും ഉറപ്പാക്കുകയുമാണ് പുതിയ പദ്ധതിയുടെ ലക്ഷ്യം. കൂടുതൽ വനിതാ സംരംഭകർക്ക് കയർ മേഖലയിൽ തൊഴിൽ കണ്ടെത്താനും വിപണനം ശക്തമാക്കലും പുതിയ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ചകിരി ഉൽപ്പാദനത്തിലെ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ 10 പുതിയ കയർ കൺസോർഷ്യം തുടങ്ങുന്നതിന് മന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ചകിരിയുടെ ലഭ്യതക്കുറവ് പരിഹരിച്ച് കയർ മേഖലയിലെ പ്രതിസന്ധി മറികടക്കുകയാണ് പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം. ഇതിനായി ആക്ഷൻ പ്ലാൻ സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. കയർ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിന് ആരംഭിച്ച കയറിന് ഒരു കൈത്താങ്ങ് പദ്ധതിയുടെ പുരോഗതിയും മന്ത്രി വിലയിരുത്തി. വിപണി ആകർഷിക്കുന്നതിന് ജില്ലകൾ തോറും സ്റ്റാളുകൾ തുടങ്ങാനും

0: തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കയർഫെഡിനും കയർ കോർപ്പറേഷനും മന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി.
1: പ്രവാസി സംഘടനകളുടെ സഹകരണത്തോടെ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ദുബായ്, ലണ്ടൻ, സിംഗപ്പൂർ, ടോക്കിയോ എന്നിവിടങ്ങളിൽ കേരള ഡെസ്കുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ പറഞ്ഞു. നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റത്തിനും ഇൻവെസ്റ്റ് കേരളം സെൽ മികച്ച സംഭാവന നൽകുമെന്ന് അദ്ദേഹം ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഭൂമിയുടെ ലഭ്യതക്കുറവ്, ഉയർന്ന വില, നടപടിക്രമങ്ങളിലെ കാലതാമസം എന്നിവ നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് തടസ്സമാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇതൊഴിവാക്കി നിക്ഷേപകർക്ക് സൌകര്യങ്ങളും പിന്തുണയും ഉറപ്പാക്കുന്നതിനാണ് ഡാറ്റ അധിഷ്ഠിത ഇൻവെസ്റ്റ് കേരളം എന്ന പേരിൽ പ്രത്യേക സെൽ രൂപീകരിച്ചതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇന്ത്യയുടെയും ഇറാന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ തമ്മിൽ പ്രാദേശിക അന്തർദേശീയ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്തു. ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൌൺസിൽ സെക്രട്ടറി മൊഹസിൻ റസായി ഇന്നലെ വൈകിട്ട് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ടെലിഫോൺ സംഭാഷണം നടത്തിയതായി ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് യു കെ പരിസ്ഥിതി, ഭക്ഷ്യ, ഗ്രാമവികസന സെക്രട്ടറി ഡ്രേം ഏഞ്ചല ഈഗിളുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. മൃഗാരോഗ്യം, സുസ്ഥിര കന്നുകാലി ഉൽപ്പാദനം, വ്യാപാരം എന്നീ മേഖലകളിൽ ഇന്ത്യയും യു കെയും തമ്മിലെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാനാണ് ഡൽഹിയിലെ പോരാട്ടമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഡൽഹിയിലെ സമരത്തിൽ കേരളത്തിലെ എല്ലാ മന്ത്രിമാരും പങ്കെടുക്കുമെന്നും അസം മുഖ്യമന്ത്രി ആദ്യം രാജിവെച്ച് മാതൃക കാണിക്കട്ടെയെന്നും അതിനുശേഷമാകാം കേരളത്തിലെ കാര്യമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ബി ജെ പിക്ക് ഇപ്പോൾ ലഭിച്ച 3 സീറ്റുകൾ കൂടി ഇല്ലാതാകുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. നെടുമ്പാശ്ശേരിയിൽ കാറിടിച്ച് 3 പേർ മരിക്കാനിടയായ സംഭവത്തിലെ പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇക്കാര്യത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന്റെ ആശങ്ക മനസ്സിലാക്കുന്നുവെന്നും ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിക്ക് ഉചിതമായ ശിക്ഷ ഉറപ്പുവരുത്തുമെന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് മത്സരത്തിൽ 2 തവണ ഒളിമ്പിക് മെഡൽ ജേതാവായ പി വി സിന്ധു ദക്ഷിണ കൊറിയയുടെ ഒളിമ്പിക് ചാമ്പ്യനും ലോക 1-ാം നമ്പർ താരവുമായ ആൻ സേ യെങ്ങിനെ ഇന്ന് നേരിടും. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് റാങ്കി റെഡ്ഡി സഖ്യം മത്സരിക്കും. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പാലക്കാട് കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങൾ ബൊമ്മക്കൊലു ചന്തത്തിന്റെ നിറവിലാണ്. തമിഴ് ബ്രാഹ്മണ പാരമ്പര്യത്തിന്റെ ഭാഗമായ ബൊമ്മക്കൊലു ഒരുക്കിയാണ് അഗ്രഹാര വീടുകളിൽ ആഘോഷങ്ങൾ പുരോഗമിക്കുന്നത്. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: ഓരോ വീട്ടിലും 7, 9 പടവുകളിലായാണ് ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്നത്. ദേവീദേവന്മാരുടെയും ദശാവതാരങ്ങളുടെയും പുരാണ കഥാപാത്രങ്ങളുടെയും നിത്യജീവിതത്തിന്റെയും രൂപങ്ങൾ പ്രതിഫലിക്കുന്ന 100 കണക്കിന് ചെറു ബൊമ്മകളാണ് ഓരോ കൊലുവിലും ഉണ്ടാവുക. തലമുറകളായി കൈമാറി വരുന്ന മരപ്പാച്ചി ബൊമ്മകളാണ് കൊലുവിലെ പ്രധാന ആകർഷണം. നവരാത്രി നാളുകളിൽ വീടുകൾ സന്ദർശിച്ച് കൊലു കാണുന്നതും താമ്പൂലവും ചുണ്ടൽ പ്രസാദവും വിതരണം ചെയ്യുന്നതും ഇവിടുത്തെ പ്രധാന ആചാരങ്ങളാണ്. പഴമയുടെ തനിമ നിലനിർത്തി പുതുതലമുറയും ഇതിൽ പങ്കുചേരുമ്പോൾ നവരാത്രി ആഘോഷം ഇവിടെ അതിന്റെ പൂർണതയിൽ എത്തുന്നു.
1: അലിഗഡ് യൂണിവേഴ്സിറ്റി സ്ഥാപകൻ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ സ്മരണാർത്ഥം നൽകിവരുന്ന സർ സയ്യിദ് അവാർഡിന് ഉസ്മാൻ ഒഞ്ചിയത്തെ തിരഞ്ഞെടുത്തു. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും മറ്റന്നാൾ വൈകിട്ട് കോഴിക്കോട്ട് എം പി അബ്ദുൾ സമദ് സമദാനി എം പി സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശബരിമല ദർശനത്തിനിടെ കളവുപോയ ഫോണുകൾ വീണ്ടെടുത്തു നൽകി പമ്പ പോലീസ്. മണ്ഡല മകരവിളക്ക് കാലം മുതൽ ഇതുവരെ 230 ഫോണുകളാണ് കണ്ടെടുത്ത് ഉടമകൾക്ക് തിരികെ നൽകിയത്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ സന്നദ്ധ പ്രവർത്തകരെ സജ്ജരാക്കുന്ന കേരള പോലീസിന്റെ സൈബർ സേഫ് കേരളം പദ്ധതിയുടെ ഇടുക്കി ജില്ലാതല പരിശീലനം പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ചു. വർദ്ധിച്ചുവരുന്ന ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾക്കും സൈബർ അതിക്രമങ്ങൾക്കുമെതിരെ പ്രതിരോധം തീർക്കാൻ ലക്ഷ്യമിട്ടാണ് പരിപാടി. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ നസീം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് കേസ്. വടകര സ്വദേശിനിയാണ് മരിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസ് 100 ഗ്രാം എം ഡി എം എയുമായി 2 പേരെ അറസ്റ്റ് ചെയ്തു. കോട്ടയം തൃക്കൊടിത്താനം സ്വദേശികളായ ഷോൺ ജോസഫ്, എബിൻ ബാബു എന്നിവരെയാണ് എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. തെയ്യം കലാകാരന്മാരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പരിജ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ മറ്റന്നാൾ കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തും. ചെയർമാൻ ബദരി നാരായണനാണ് ഇക്കാര്യം അറിയിച്ചത്. കോഴിക്കോട് ജില്ലയിലെ മൂട്ടോളി കുരുവട്ടൂർ റോഡിൽ പടിഞ്ഞാറ്റുമുറിക്ക് സമീപം കലുങ്ക് നിർമ്മിക്കുന്നതിനാൽ ഇന്നു മുതൽ പ്രവൃത്തി തീരുന്നതുവരെ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കും. വാഹനങ്ങൾ തടമ്പാട്ടുതാടം, പറമ്പിൽ കടവ്

പറമ്പിൽ ബസാർ വഴി ചാലിൽ താഴത്തേക്കും തിരിച്ചും സർവീസ് നടത്തണമെന്ന് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. രാജ്യത്ത് അപ്രന്റീസ് ട്രെയിനികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള നാളെ ഇടുക്കിയിൽ സംഘടിപ്പിക്കും. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെയും വ്യാവസായിക പരിശീലന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിലാണ് മേള. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി ബ്രാൻഡഡ് ജനറിക് മരുന്നുകൾ വാങ്ങാൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ദുബായ്, ലണ്ടൻ, സിംഗപ്പൂർ, ടോക്കിയോ എന്നിവിടങ്ങളിൽ കേരള ഡെസ്കുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാനാണ് ഡൽഹിയിലെ പോരാട്ടമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ പി വി സിന്ധു ഇന്ന് മത്സരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: ഹാരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

FM പ്രധാന വാർത്തകൾ. ഡൽഹി ജന്തർ മന്ദറിലേക്ക് കടക്കാൻ ശ്രമിച്ച CJP നേതാക്കളായ സൗരവ് ദാസ്, അശുതോഷ് രംഗ എന്നിവരെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജന്തർ മന്ദറിനെ പ്രതിഷേധങ്ങളുടെ അംഗീകൃത സ്ഥലങ്ങളുടെ പട്ടികയിൽ നിന്ന് ഡൽഹി പോലീസ് ഇന്നലെ ഒഴിവാക്കിയിരുന്നു. വയോജന ബിൽ മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും സിൽവർ ഇക്കണോമിക്ക് പ്രയോജനപ്പെടുത്തുക എന്നതും ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതായി ബിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ വയോജനങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുമെന്നും മുഖ്യമന്ത്രി. ഒരാളും വീടുകളിൽ ഒറ്റയ്ക്കാകാൻ പാടില്ലെന്ന് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. നെടുമ്പാശ്ശേരിയിൽ കാറിടിച്ച് 3 പേർ മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇക്കാര്യത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന്റെ ആശങ്ക മനസ്സിലാക്കുന്നുവെന്നും ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പവർകട്ട് കാരണം സംസ്ഥാനത്ത് ശസ്ത്രക്രിയ മുടങ്ങിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിൽ ഇല്ലെന്നും മന്ത്രി കെ മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞു. രാജ്യത്ത് അപ്രന്റീസ് ട്രെയിനികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള നാളെ ഇടുക്കിയിൽ സംഘടിപ്പിക്കും. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെയും വ്യവസായ പരിശീലന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിലാണ് മേള. സംസ്ഥാന കായികമേളയുടെ മുന്നോടിയായി കോഴിക്കോട് ജില്ലാ ഇൻക്ലൂസീവ് സ്പോർട്സ് ഒക്ടോബർ 16-17 തീയതികളായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തും. SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ നിസാർ ചേലേരിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് മത്സരത്തിൽ 2 തവണ ഒളിമ്പിക് മെഡൽ ജേതാവായ PV സിന്ധു, ദക്ഷിണ കൊറിയയുടെ ഒളിമ്പിക് ചാമ്പ്യനും ലോക 1-ാം നമ്പർ താരവുമായ ആൻസ യങ്ങിനെ ഇന്ന് നേരിടും. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് റാങ്കി റെഡ്ഡി സഖ്യം മത്സരിക്കും. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. നമസ്കാരം, ഏവരെയും ഹൃദയപൂർവ്വം ഗാനോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വാട്സപ്പിൽ ഒരു ഹായ് ഇടൂ, തിരിച്ചു വിളിക്കാം. വാട്സപ്പ് നമ്പർ ഇതാണ്: 9000224440. തത്സമയ ഫോണിൻ പരിപാടിയിൽ പങ്കെടുക്കാൻ ഒട്ടേറെ പേരാണ് കാത്തിരിക്കുന്നത്. ഒരിക്കൽ വിളിച്ച് കിട്ടിയവർ കുറച്ച് കാലത്തേക്ക്, പുതിയ ആൾക്കാർക്ക് ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ, ഹായ് ഇടാതിരിക്കുകയാണെങ്കിൽ, നമുക്കവരെ തിരിച്ചറിയാൻ, പുതിയ ആൾക്കാരെ കണ്ടെത്താനും അവരെ നമുക്ക് പരിപാടിയിൽ പങ്കെടുപ്പിക്കാനും കഴിയും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സൗമനസ്യം നമ്മുടെ പ്രിയ ശ്രോതാക്കൾ കാണിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നമുക്ക് കൂടുതൽ പെട്ടെന്ന് പുതിയ ആൾക്കാരുമായി കണക്ട് ചെയ്യാൻ കഴിയും. മിഥുനം എന്ന ചിത്രത്തിലെ പാട്ടാണ് ആദ്യം. എം ജി ശ്രീകുമാർ പാടിയ ഗാനം, വൻവിക്കുറിപ്പിൻ്റെ രചന, എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി: 9000224440.

0: ഓ നമസ്കാരം രാജേഷ്.
1: നമസ്കാരം സാർ.
0: മുഖവൂരിൽ നിന്ന് രാജേഷ്.
1: രാജേഷ് മുഖവൂര്.
0: രാജേഷ് ഇതിനു മുമ്പും കുറച്ച് തവണയൊക്കെ കാത്തിരുന്നു.
1: വിളിച്ചിട്ടുണ്ട് സാറേ. ഞാൻ ആദ്യം സിവിൽ സ്റ്റേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു.
0: ആ അവിടെ അപ്പോസ്ട്രി ഷോപ്പ് നടത്തുന്നു അല്ലേ? ഓ എനിക്ക് മനസ്സിലായി മനസ്സിലായി. എന്നൊക്കെയാണ്. അപ്പൊ രാജേഷ് അവിടെ മാറിയോ?
1: റോഡ് വീതി ഓടുന്നപ്പോ
0: റോഡ് നാലുവരിയാക്കിയപ്പോ അവിടുത്തെ ഡെവലപ്മെന്റ് വന്നപ്പോ അവിടെ ഷോപ്സൊക്കെ മാറിപ്പോയി അല്ലേ?
1: ഷോപ്പൊക്കെ
0: ഇപ്പൊ മുഖവൂരാണോ?
1: ആറേഴ് വർഷമായിട്ട് മുഖവൂര്. സ്കൂളിന് അടുത്ത മുഖവൂരാണ് വീട്. സ്കൂളിന്റെ അടുത്താണ് ഷോപ്പ് കുണ്ടുപറമ്പ്.
0: ഓഹോഹോ. എന്തൊക്കെയുണ്ട്, എങ്ങനെയുണ്ട് പക്ഷേ പുതിയ കാലത്തെ വർക്കുകളൊക്കെ എങ്ങനെ പോകുന്നു?
1: കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ ടൂ വീലറിന്റെ പരിപാടിയാണ്. കാറിന്റെ പരിപാടി ഇപ്പൊ അങ്ങനെ എടുക്കില്ല.
0: കാറൊക്കെ പിന്നെ കൂടുതലും റെഡിമെയ്ഡ് വർക്കുകളാണ് തോന്നുന്നു കൂടുതലും വരുന്നത് അല്ലേ?
1: റെഡിമെയ്ഡ് കുറച്ചുണ്ട്. ബാക്കിയൊക്കെ ഞാൻ ടൂ വീലറിന്റെ അത്യാവശ്യം അടിക്കും എല്ലാ വണ്ടി.
0: അപ്പൊ നമ്മുടെ പഴയ കസ്റ്റമേഴ്സ് ഒക്കെ താങ്കളെ തേടി വരുന്നുണ്ടാവും.
1: ഓ വരുന്നുണ്ട് വരുന്നുണ്ട്
0: സാർ. ഓ ഓട്ടോറിക്ഷയുടെ വർക്ക് ഉണ്ടോ?
1: ഓട്ടോറിക്ഷ അല്ല സാറേ, ടൂ വീലർ മാത്രം.
0: ആഹാ,
1: ചെറിയൊരു കടയാണ്.
0: ഓക്കെ.
1: അതെ.
0: പിന്നെ കൂടുതൽ ആൾക്കാരെ വെച്ചിട്ട് വർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ?
1: ഇല്ലില്ല, ഒറ്റക്കേ ഉള്ളൂ. അതിനുകൊണ്ട് അത്രയും വർക്ക് എടുക്കലുള്ളൂ.
0: ആ മനസ്സിലായി. രാജേഷിന്റെ കടയിൽ റിയൽ എഫ് എം കൂട്ടില്ലേ?
1: ഓ ഉണ്ട് സാറേ, സ്ഥിരമായിട്ട് അത് കേൾക്കണാണ്.
0: അതെ, ആള് ജോലിക്ക് ആളില്ലെങ്കിലും കൂട്ടിന് ആളുണ്ട്.
1: കൂട്ടിന് ആളുണ്ട്, രാവിലെ വന്നാൽ തുറന്നു വെക്കും.
0: രാജേഷിന് കുറച്ച് മെസ്സേജ് ഇതിലുണ്ട്. ജൂലൈ ഒക്കെ മുതലൊക്കെ രാജേഷ് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അല്ലേ? നേരിട്ട് സംസാരിക്കാൻ പറ്റിയത് ഇപ്പോഴാന്ന് മാത്രം.
1: ഓക്കെ.
0: അപ്പൊ ഫുഡൊക്കെ കൊണ്ടുവരുമോ അതോ വീട്ടിൽ പോവോ?
1: പോയിട്ട്
0: വരും.
1: അപ്പം
0: വീട്ടിലിപ്പോ റെഡി വെച്ചിട്ടുണ്ടാവോ?
1: വീട്ടിലില്ല.
0: ഒരെണ്ണം വീട്ടിലേക്ക് വാങ്ങിച്ചു കൊടുത്ത വൈഫിനും വീട്ടിലുള്ളവർക്കൊക്കെ അതൊരു എൻഗേജ്മെന്റ് ആവൂലേ?
1: അല്ല, അവര് വർക്കിന് പോണ.
0: അതെ, വീട്ടിലാളുണ്ടാവില്ല. ആ മനസ്സിലായി.

0: രാജേഷിന്റെ പ്രിയ ഗീതം അപ്പു എന്നുള്ള സിനിമയിലേക്ക് ഉത്തമ്പലത്തിൽ വെച്ചോ?
1: ഓ മതി സാറേ.
0: അതല്ലേ?
1: ഓ
0: ഓക്കെ. അപ്പൊ എന്തായാലും നമ്മളെ പരിചയം പുതുക്കാൻ ഈ ഒരു പരിപാടി ഒരു നിമിത്തായി കൂട്ടാം.
1: ഓ സാറേ
0: ഉഷാറാവട്ടെ കേട്ടോ. ഞങ്ങളെ സ്നേഹാന്വേഷണം വീട്ടുകാരോടൊക്കെ പറയൂ.
1: ഓക്കെ താങ്ക് യു സാർ.
0: ഓക്കെ രാജേഷ് ബൈ.
1: ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: അതാരാ? ഫാത്തിമ.
1: അതെ,
0: ഫാത്തിമ, ഒരു പാട്ടിനെ കുറിച്ച് പറയാൻ വിളിച്ചതാന്ന് മനസ്സിലായി.
1: അത് ഞാൻ വിളിച്ചപ്പോ എനിക്ക് തോന്നി, അപ്പൊ റേഡിയോയില് പാട്ട് കേട്ടു, അപ്പൊ ഞാൻ കട്ട് ചെയ്തതാ.
0: എവിടെയാ ഫാത്തിമയുടെ സ്ഥലം? എവിടെയാ?
1: അരീക്കോട്.
0: ഓക്കെ, അപ്പൊ ഏത് പാട്ടിനെ കുറിച്ച് പറയാനാ വിളിച്ചേ?
1: ഹസ്ബൻഡിനാണ് പാട്ട് വേണ്ടത്, ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വിളിക്കല്.
0: ഹസ്ബൻഡിന്റെ പ്രേരണയാണ്.
1: ആകെ റേഡിയോ ആയിട്ടുള്ളൊരു ഭയങ്കര പാട്ടും പഴയ പഴയ പാട്ടുകളുടെ ആളുകളാണ്.
0: ശരി, എന്താ അദ്ദേഹത്തിന്റെ പേരെന്താ?
1: അബ്ദുള്ള.
0: ഇവിടെയുണ്ടോ?
1: ഞാൻ കൊടുക്ക. വീട്ടിലുണ്ട്.
2: ഹലോ.
0: നമസ്കാരം അബ്ദുള്ള. എന്തൊക്കെയാണ്?
2: നല്ല സുഖം.
0: പാട്ടിന്റെ ഒരു പഴയ പാട്ടിന്റെ ആരാധകനാണെന്ന്?
2: ആരാധകനാണ്, അതെ. ഒരു ഒരു അര സെഞ്ചുറി പഴക്കമുള്ള റേഡിയോ എന്റെ വീട്ടിലുണ്ട്.
0: ഇന്നലെ ഇതുപോലെ സംസാരിച്ച ഒരാള് വാൾവ് റേഡിയോന്റെ കഥയൊക്കെ പറഞ്ഞു. അവര് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്നതും അതിൽ കേൾക്കുമ്പോഴുള്ള ഒരു പ്രത്യേക സുഖം.
2: പിന്നെ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. 50-55 വർഷം പഴക്കണ്ടോ?
0: ഓക്കെ. ഏതാ ബ്രാൻഡ്?
2: ജപ്പാന്റെ സാധനം.
0: ഏതാ മേക്ക്? ഏതാ? പാനസോണിക്? നാഷണൽ?
2: അതെ.
0: ഓക്കെ. അപ്പൊ എന്തായാലും ആ പഴയതിലൂടെ നമ്മുടെ ഒരു പഴയ നിലയം, അതിനേക്കാൾ പഴക്കമുള്ള ഒരു നിലയത്തെ കേട്ടോണ്ടിരിക്കുകയാണ് അല്ല? പഴയതിന്റെ അനലോഗിന്റെ ചില ഗുണങ്ങൾ, ഗുണവിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ സംസാരിച്ചു ഇതിനെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ.
2: ഓക്കെ.
0: ഏതാ പാട്ടിന്റെ കാര്യം? വൈഫ് പറഞ്ഞു നമ്മളെ.
2: ഞാൻ ആദ്യം ഓർമ്മ ഉണ്ടായിരുന്നു, ഇന്നെ വിളിക്കാത്തോണ്ട് പെട്ടെന്ന്. പിന്നെ ഏതൊരു പഴയ കാട്ടെ, ഇനി ആ മരം പളങ്കൊണ്ടെന്നുള്ള പാട്ടില്ലേ?
0: മറ്റേ ഇതില്ലേ, പാമരത്ത് ത്രിവേണിയല്ലേ?
2: അതെ അതെ അതെ അതെ.
0: അത് കൊടുക്കാം.
2: ഓക്കെ.
0: പാട്ട്, പഴയ പാട്ടുകൾ കേൾക്കാൻ എന്താ മാർഗം? റേഡിയോ, ആകാശവാണി അല്ലാതെ വേറെ ഒന്നും ചെയ്യാറുണ്ടോ?
2: പിന്നെ വേറെ, പിന്നെ ടി വി ഉണ്ട്, പക്ഷെ കൂടുതൽ നമ്മള് റേഡിയോ ആണ് താല്പര്യം. പഴയത് ശീലമായതാണ്.
0: ഓക്കെ, അപ്പൊ ആ ശീലം നമുക്ക് മാറ്റിക്കൂടാ.
2: അല്ലല്ല, അത് പഴയത് കുറച്ച് നമ്മൾ അറിയണം.
0: അതെ, തീർച്ചയായിട്ടും. അല്ല, ഞാൻ അത് മോശക്കാരായിട്ട് പറയല്ല, നമ്മളായിട്ട് കുറെ കണക്ഷനുള്ള കുറെ പേരുടെ ഒരു ഹൃദയ രേഖയാണ് റേഡിയോ.
2: അതെ, കുറച്ച് കമ്പന്ന് മനസ്സിലുണ്ടത്.
0: ഓക്കെ, നമുക്ക് ഈ പാട്ട് കേട്ടാലോ, താമരം ത്രിവേണിയിലെ പാട്ട്.
2: ഓക്കെ ഓക്കെ.
0: പി സുശീലയുടെ അല്ലേ?
2: സുശീല.
0: അപ്പൊ ഞങ്ങൾ സ്നേഹാന്വേഷണം വീട്ടുകാരോടൊക്കെ പറയൂ.
2: ഓക്കെ, പറയാം.
0: ഓക്കെ, താങ്ക് യു.
2: ശരിയാണ്.

0: ഹലോ, നമസ്കാരം ദീപ.
1: നമസ്കാരം
0: സാറേ. മഞ്ഞപ്പാലം, ബാലുശ്ശേരി.
1: എന്തൊക്കെയാണ്
0: ദീപയുടെ വിശേഷങ്ങൾ? എന്താണ് പട്ടിന്റെ പ്രിയമൊക്കെ എങ്ങനെയാണ്?
1: പാട്ടിന്റെ പാട്ടൊക്കെ നല്ല രീതിയിൽ എന്താ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ SBI വർക്ക് ചെയ്യുന്ന ആളാണ്.
0: അതെയോ? ഓഹോ, ഓക്കെ. അപ്പോ എങ്ങനെയാണ് ടൈമിംഗ്? എങ്ങനെയാ
1: വർക്ക് ചെയ്യുന്നതിനാണോ സാറെ ചോദിച്ചത്?
0: അതെ,
1: രാവിലെ ഞാൻ അസിസ്റ്റന്റ് മാനേജറാണ്. 8 മണിവരെയാണ് എന്റെ വീട്. എന്റെ കല്യാണം കഴിച്ചിരിക്കുന്നത് ബാലുശ്ശേരിയിലാണ്. കല്യാണം കഴിച്ചിരിക്കുന്നത് മഞ്ഞപ്പാലത്താണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഞാൻ അവിടെ വന്ന സമയങ്ങളിലെ കഴിഞ്ഞ വീക്കെൻഡിലൊക്കെ വന്നപ്പോഴത്തേനും എന്താ പറഞ്ഞ, ഞാൻ ഒത്തിരി മെസ്സേജ് അയച്ചു. അമ്മ എന്റെ സ്ഥിരം ഒരു ഇതാണ്, കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. അടുക്കളയില് റേഡിയോ വെച്ച്
0: എന്റെ
1: ഭർത്താവിന്റെ അമ്മ.
0: മനസ്സിലായി? അമ്മയെ ഒന്ന്, അതെ, അമ്മയ്ക്ക് ഒരു അവസരം ആവട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ കുറച്ച് ഉത്സാഹിച്ചത്.
1: അതെ അതെ അതെ അതെ. ഇന്ന് ഇന്ന് ഞാനിപ്പോ ഇവിടെ കോട്ടയത്താണ് ഉള്ളത്. പക്ഷെ എനിക്ക് അമ്മ എനിക്ക് എന്നോട് പറഞ്ഞായിരുന്നു, ഇന്ന് പറഞ്ഞായിരുന്നു മോളെ ഇച്ചിടാവും, ഇങ്ങനെ മെസ്സേജ് അയക്കണം സമയമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടാക്കിയായിരുന്നു. എനിക്കിപ്പോ ലഞ്ച് സമയം ബ്രേക്ക് കിട്ടിയ സമയത്ത് ഞാൻ മെസ്സേജ് അയച്ചതായിരുന്നു, ഓർത്തേ. അങ്ങനെ
0: കേൾക്കുന്നുണ്ടാവും,
1: പിന്നെ വീട്ടിൽ കേൾക്കുന്നുണ്ടാവും. എന്താന്ന് വെച്ചാ, അമ്മ ഇതിന്റെ ഇത് റേഡിയോ നേരം വെളുക്കുമ്പോ വെളുപ്പിനെ തൊട്ട് വർക്ക് ചെയ്ത ഒരു
0: വീടാണ്.
1: ആ അതെ അതെ അതെ
0: അതെ. ദീപയുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നോ?
1: ഇവിടെ
0: ആകാശവാണി തിരുവനന്തപുരം നിലയം കേൾക്കില്ലേ? ആലപ്പുഴ
1: എനിക്ക് ചില സമയമുള്ളപ്പോ ഞാൻ കേൾക്കും, പക്ഷെ എനിക്ക് അങ്ങനെ ടൈം അങ്ങനെ ഒത്തിരി കിട്ടാറില്ല.
0: മനസ്സിലായി?
1: അവിടെ വീട്ടിൽ അവിടെ വരുമ്പോ ഞാൻ അങ്ങനെ കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അങ്ങനെ ഒത്തിരി ട്രൈ ചെയ്ത്, എനിക്ക് ഭയങ്കര സന്തോഷം. ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ടും കൂടെ പറയാം.
0: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ പേര്
1: രുക്മിണിയമ്മ.
0: അപ്പൊ രുക്മിണി അമ്മയുടെ പ്രത്യേക സ്നേഹാന്വേഷണം നമ്മൾ റേഡിയോ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മ കേക്കട്ടെ, അമ്മയുടെ ദീപയുടെ ഒരു അമ്മയോടുള്ള കമ്മിറ്റ്മെന്റ് എന്തെന്നുള്ളത് നമ്മളെ സന്തോഷമുള്ള കാര്യം.
1: എനിക്ക് അമ്മയ്ക്ക് അതൊരു വിളിച്ച് ഫോണിൽ
0: പ്രായമുള്ള ആളാകുമ്പോ അത് എളുപ്പമല്ല,
1: ഒരു അറിയത്തില്ല. അപ്പൊ എന്നോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. പിന്നെ രണ്ടാം മക്കളാണ് അമ്മയ്ക്കുള്ളത്. അപ്പൊ അവരൊക്കെ ജോലിക്ക് പോയി കഴിയുമ്പോ ഒന്നും, പിന്നെ ഞാൻ ഇടയ്ക്ക് വരുന്ന സമയങ്ങളിലാണ് അമ്മ എന്നോട് പറയുന്നത്.
0: എന്തായാലും നമുക്ക് പിന്നെന്താ, നമുക്ക് പറഞ്ഞ പാട്ട് ഇതല്ലേ, നീ എത്ര ധന്യയല്ലേ ഭൂമിയെ സ്നേഹിച്ച മാധുരി അമ്മ പാടിയ പാട്ട് അല്ലേ കൊടുക്കാം. ഓക്കെ, അപ്പൊ അമ്മ അവിടുന്ന് സ്നേഹപൂർവ്വം തന്നു വിട്ടതൊക്കെ നമ്മൾ ഉച്ചക്ക് ലഞ്ച് ബ്രേക്കിൽ കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു, ഭക്ഷണ മേശയിലേക്ക്. ഓക്കെ ഓക്കെ, അപ്പൊ ഉഷാറായിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പൊ അമ്മയ്ക്ക് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾപ്പിക്കാം.
1: ഓക്കെ.

0: ഹലോ, നമസ്കാരം അജിത.
1: ആ നമസ്കാരം.
0: ആ ചീക്കിലോടിന്നാണ്.
1: അതെ.
0: ഓക്കെ, എന്തൊക്കെയാണ് അജിത? കുറച്ച് ജൂലൈയിൽ എങ്ങാണ്ട് അജിത ശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലേ?
1: അത് ഭർത്താവ് ഇതിന്റെ ഒരു സ്ഥിരം ശ്രോതാവാ. അപ്പൊ ഒരു മണി ആവുമ്പത്തേക്ക് പന്ത്രണ്ടരന്റെ വാർത്ത തുറക്കുന്നത് തുറന്നു നോക്കൂ, ഇടയ്ക്ക് 6 മണിക്ക് ഞാൻ തുറന്നോക്കൂ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ പാട്ട് സ്ഥിരം 1 മണി മുതൽ 2 മണി വരെ കേട്ടിട്ടാണ് ഭക്ഷണം കഴിക്കുക.
0: ഓഹോ, രണ്ടുപേരും വീട്ടിൽ തന്നെയാണോ?
1: അതെ, ഭർത്താവിന് സുഖമില്ലാത്തതിനെ കൊണ്ട് ഞാൻ പണിക്കൊന്നും പോകാൻ അവരാ.
0: അപ്പൊ അജിതയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ?
1: അല്ല, ഞാൻ ലൈബ്രറിയിലാണ്.
0: ഏത് ലൈബ്രറിയില്? ചീക്കിലോട് ലൈബ്രറി, ഉദയ വായനശാല. ഇപ്പൊ ഒരു ലൈബ്രറിയിലെ ഒരു ലൈബ്രറിന്റെ കഥ ആണ് നമ്മളിപ്പോ രാവിലെ നോവൽ ടൈമിൽ വായിക്കുന്നത്. പട്ടുനൂൽ പുഴുവിലെ മാർക്സ് ലൈബ്രറിയൻ മാർക്സ് സാറിനെ കുറിച്ച് നമ്മളിങ്ങനെ പറയും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കാലശേഷം സാംസ ലൈബ്രറിയനായിട്ട് അവിടെ ഇരിക്കുന്നു. അജിത
1: കേൾക്കാറുണ്ട്?
0: ആരെങ്കിലും നമ്മുടെ ലൈബ്രറിയിൽ നോവല അന്വേഷിച്ച് വരുന്നുണ്ടോ? സാധാരണ നമ്മൾ റേഡിയോയിൽ ഇങ്ങനെ നോവൽ പരമ്പരയായി വായിച്ചു തുടങ്ങുമ്പോൾ അതിന് വലിയ എൻക്വയറീസ് പതിവാണ്.
1: അത് കേട്ടിട്ട് പിന്നെ അത് ആ നോവൽ ഉണ്ടോ ചോദിച്ചിട്ട് വരുന്നവരുണ്ട്.
0: ആ അതെ അതെ. ഇപ്പൊ പുസ്തകം നമ്മള് ഷോപ്പുകളിലായാലും അവരതിന്റെ സെയിൽസ് പാർട്ടിൽ അവര് പറയാറുണ്ട് എൻക്വയറി കൂടുതലാണ്, കാരണം നോവല് കേൾക്കുമ്പോ കൂടുതൽ നമ്മള്
1: കേൾക്കുമ്പോ അതിനോ കൂടുതലായിട്ട് വായിക്കാൻ ഒരു ആഗ്രഹം തോന്നുന്നു.
0: അതെ അതെ.
1: അപ്പൊ വരും, ആ പുസ്തകം അന്വേഷിച്ച് വരും.
0: ആ ഹാ ഹാ. അജിതയുടെ ഒരു വായനാ താല്പര്യം എന്താ?
1: നോവലാ കൂടുതൽ വായിക്കാണോ?
0: ഓക്കെ, പുതിയ
1: ജനപ്രിയ പരമ്പരകളാണ് അധികം വായിക്കുന്നത്.
0: ജനപ്രിയ രീതികളാണ് നമുക്ക് ഇഷ്ടം അല്ലേ?

0: ഏറ്റവും അതിനുശേഷം അപ്പൊ പുതിയ രീതിയിൽ എഴുതുന്ന പുതിയ എഴുത്തുകാരിലെ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ആരെയാ? പെട്ടെന്ന് എന്നാൽ ഒരു നോവലെ ടൈറ്റിൽ കാണുമ്പോൾ എന്നാ വായിച്ചേക്കാം എന്ന് തോന്നുന്നു. അല്ല, മാനേജറുടെ മനസ്സിൽ വരുന്ന പേര് പറഞ്ഞോ, പുതിയതായാലും പഴയതായാലും. അപ്പോൾ നമുക്ക് വായനയിൽ ഇപ്പോൾ കൂടുതൽ നമുക്ക് ഡിജിറ്റൽ വായനകളൊന്നും ആയിട്ടില്ലല്ലോ അല്ലേ? ഉണ്ടോ, ഉദയലുണ്ടോ അങ്ങനെയൊക്കെ? ആയിട്ടില്ല. മറ്റേ ഇവിടെ ടൗണിലൊക്കെ ചില സ്ഥലത്തൊക്കെ ഉണ്ട് അല്ലേ? ആ ഹാ, നമ്മളിപ്പോൾ ലൈബ്രറി കൗൺസിലിന്റെ ഓരോ മീറ്റിങ്ങിലും കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടി വരാറുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ എന്താ ഹസ്ബൻഡിന്റെ പേരെന്താ?
1: ഭാസ്കരൻ.
0: ആ, ഭാസ്കരനോട് ഞങ്ങൾ പ്രത്യേക സ്നേഹാന്വേഷണം പറയൂ. ഇന്നിപ്പോ കരിമുകിൽ കാട്ടിലെ അല്ലേ?
1: മകളിന്നിപ്പോ
0: അവിടെ ഉണ്ടോ?
1: ഇല്ല, സ്കൂൾ പോയതാ.
0: എന്താ പേര്?
1: ആദിത്യ.
0: ഓക്കെ, അപ്പൊ ഞങ്ങൾ വരുമ്പോ പറയൂ ട്ടോ, പ്രിയപ്പെട്ട പാട്ട് ഞങ്ങള് രണ്ടാളും കേട്ടുന്ന്.
1: ഓക്കെ,
0: അപ്പൊ വായനശാലയ്ക്ക് ഉഷാറായി നടക്കട്ടെ ട്ടോ.
1: ഓ ഓ, ആയിക്കോട്ടെ.
0: പാട്ട് കേൾക്കാം.

0: ഹലോ, നമസ്കാരം ബാബുരാജ്.
1: ഹലോ ഹലോ.
0: പറയഞ്ചേരി.
1: ആ അതെ അതെ ബാബുരാജ്.
0: എന്തൊക്കെയാ ബാബുരാജ്? വീട്ടിലാണോ അതോ
1: ഓ
0: ജോലി സ്ഥലത്താണോ?
1: അല്ല,

0: ഇപ്പൊ വീട്ടിൽ ഉച്ചക്ക് ഊണ് കഴിക്കാൻ വേണ്ടിട്ട് വരുന്നോ?
1: ഓക്കെ. ഈ 1 to 2 നമ്മളെല്ലാവരുടെ ഒരു ചെറിയൊരു വിശ്രമ സമയത്ത്
0: ആ
1: എന്തായാലും ഒന്ന് കേട്ടുകളയാം അല്ലേ, ഊണിനൊപ്പം ഒരു പാട്ട്.
0: സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്.
1: ആ ഹാ ഹാ. അപ്പം വീട്ടിൽ ജോലി കഴിഞ്ഞ് വരാൻ സമയമുണ്ട്, അടുത്ത് തന്നെയാണ് അല്ലേ?
0: ഓ അതെ, വാട്ടർ സപ്ലൈന്റെ പരിപാടി.
1: ഓ, ഇപ്പം ഈ ഇപ്പം വാട്ടർ സപ്ലൈ 20 വർഷം മുഴുവൻ വെള്ളം കൊണ്ട് നടക്കേണ്ട അവസ്ഥയായിട്ടുണ്ട് അല്ലേ?
0: അതെ.
1: എവിടെയാ നിങ്ങളുടെ സോഴ്സ് എവിടെയാ ഇതിന്റെ വെള്ളം എവിടുന്ന എടുക്കാൻ?
0: അത് പല സ്ഥലത്തുണ്ട്, പറയഞ്ചേരി ഉണ്ട്, കോവൂരുണ്ട്, പല സ്ഥലത്തുനിന്ന് എടുക്കുന്നുണ്ട്.
1: ആ ഹാ ഹാ.
0: ടാങ്കർ ലോറിയിൽ വെള്ളം
1: അതെ,
0: കയറ്റിട്ട്
1: ആ
0: എത്തിക്കുന്ന സ്ഥലം. അതെ, ജോലിയാ.
1: ആ മനസ്സിലായി. ഞങ്ങളൊക്കെ പലയിടത്തും ടൗണിലൊക്കെ പല വീടുകളിലും സ്ഥലങ്ങളിലൊക്കെ പലപ്പോഴും പല ആവശ്യങ്ങളും വരാറുണ്ടല്ലോ. സ്ഥിരമായിട്ട്
0: അതെ അതെ,
1: കൊടുക്കുന്ന കുറെ ക്ലയൻസ് ഉണ്ടാവുമല്ലോ അല്ലേ?
0: ഓ സ്ഥിരമോ, സ്ഥിരമായിട്ട് കൊടുക്കുന്നത് ഹൈലൈറ്റ്, പിന്നെ ഫോക്കസ്,
1: ആ
0: അങ്ങനത്തെ കുറേ
1: ആ
0: സ്ഥലങ്ങളുണ്ട്.
1: വലിയ മാളുകൾ, അങ്ങനത്തെ സ്ഥലങ്ങൾ,
0: അതെ അതെ, വലിയ
1: ആശുപത്രി.
0: മാളുകളിലൊക്കെ
1: ആ ഹാ. കുറെ കാലമായി ഈ
0: വലിയ
1: ഫീൽഡിലാണ്
0: സ്ഥലങ്ങളിൽ.
1: അല്ലേ? കുറെ കാലമായിട്ട് ഈ ഫീൽഡിലാണ്.
0: അതെ അതെ അതെ,
1: ഓക്കെ. അപ്പം നമ്മൾ
0: വലിയ വലിയ സ്ഥലത്തൊക്കെ അടിക്കുമ്പോൾ സ്ഥിരമായിട്ട് അടിക്കുന്ന ഇടത്തിലാകുമ്പോൾ കുറഞ്ഞ പൈസയൊക്കെ കിട്ടുള്ളൂ.
1: ആ
0: അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആകുമ്പോൾ ഈ പെട്ടെന്ന് പൈപ്പൊക്കെ പൊട്ടിയിട്ട്
1: അതെ,
0: പിടിക്കുന്ന
1: പെട്ടെന്ന് വെള്ളം
0: അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ
1: ഇല്ലാതാവുമ്പോൾ.
0: ആ അതൊക്കെ കുറച്ച് വിഷമം പിടിച്ച പണികളാണ്, കുറച്ച് അതിന് കുറച്ച് കൂടുതൽ പൈസ കിട്ടും.
1: ആ ഒരു ടാങ്ക് നമ്മൾ കുറേ കണക്ഷൻസ് ഒക്കെ ഇട്ടിട്ട് മറ്റടുത്തൊക്കെ കൃത്യം ടാങ്കിലേക്ക് ഓഫ്ലോഡ് ചെയ്യാനുള്ള
0: അതെ
1: സൗകര്യങ്ങൾ ഉണ്ടാവും.
0: അതെ അതെ
1: ഇത് വെള്ളം മറ്റേ മോട്ടറൊക്കെ വെച്ച് പമ്പ് ചെയ്ത് മുകളിലൊക്കെ എത്തിക്കണം,
0: അതെ അതെ
1: വലിയ ഹോസ് വെച്ച് കണക്ട് ചെയ്യുകയൊക്കെ വേണം അല്ലേ?
0: അതെ അതെ അതെ.
1: അപ്പോൾ പലപ്പോഴും വണ്ടിയിൽ ബാബുരായി തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ?
0: അല്ല അല്ല അല്ല, ഡ്രൈവർമാരുണ്ട്.
1: ഉണ്ടോ? ഓക്കെ. ചിലയിടത്തൊക്കെ ഒറ്റയ്ക്ക് വന്ന് ചിലർ അവരെന്നെ മാനേജ് ചെയ്യുന്നൊക്കെ കാണാം. അതാ
0: അങ്ങനെയും പോകാറുണ്ട് ഇടക്ക് ഇടക്ക്, പിന്നെ ഡ്രൈവർമാരുണ്ട്
1: ഓക്കെ,
0: സ്ഥിരമായിട്ട്. അതെ,
1: ടീമുണ്ട്. ഓക്കെ.
0: ഓ ഉണ്ട് ഉണ്ട്.
1: അപ്പം എന്തായാലും ഇപ്പോൾ ഊണിന് മുമ്പ് ഒരു പാട്ട് കേട്ടിട്ട് ഉണ്ണാം എന്ന് വിചാരിച്ചിരിക്കുന്നു.
0: ആ ആ, വീട്ടിൽ ഭാര്യ ഉണ്ട്,
1: ആ
0: മോണ്ട്, മോണ്ടെ കല്യാണം കഴിഞ്ഞിപ്പോ,
1: ഓക്കെ,
0: മോളെ കല്യാണം കഴിഞ്ഞ്, ഇത് മോനും മോളാണ്,
1: ആ ഹാ ഹാ,
0: രണ്ടുപേരും കല്യാണം കഴിഞ്ഞ്.
1: ഇനി അച്ഛനും അമ്മയും പാട്ടൊക്കെ കേട്ട് ഇടയ്ക്ക് വെള്ളമൊക്കെ സപ്ലൈ ചെയ്ത് ഇങ്ങനെ ജോളിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു.
0: അതെ, കുറച്ച് സ്വസ്ഥതയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു.
1: അങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കട്ടെ കേട്ടോ. ഓക്കെ. വൈഫിനോട് ഞങ്ങൾ പ്രത്യേക സ്നേഹാന്വേഷണം പറയണേ, മക്കളോടും.
0: ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ.
1: ബാബുരാന് വേണ്ട പാട്ട് പരീക്ഷയിലെ ഒരു പുഷ്പം.
0: അതെ അതെ.
1: ഇവിടെ പാട്ട് നമ്മുടെ കോഴിക്കോട്ട് മിക്കവാറും ഓർക്കസ്ട്ര പ്രോഗ്രാംസ് ഒക്കെ ദിവസേന എന്ന് പറഞ്ഞു ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ പോയി കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളാണോ അതോ?
0: ഓ പാട്ടിനോട്, പഴയ പാട്ടിനോട് വളരെ താല്പര്യമുള്ള ആളാണ്.
1: ആ ഇപ്പൊ അതിന്റെ പുരാണി
0: സ്ഥിരമായിട്ട് ഇവിടെ പാട്ട് കേൾക്കാറുണ്ട്.
1: അതെ.
0: പിന്നെ ഈ ആകാശവാണിയിലേക്ക് കുറെ മാസങ്ങളായിട്ട് ഇങ്ങനെ ഹായ് ഇടുന്ന എന്താ വെച്ചാൽ, ഈ ആകാശവാണിയിൽ നിങ്ങളെയൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക
1: സന്തോഷമാണുള്ളത്.
0: വളരെ സന്തോഷമാണ്.
1: ഓക്കെ, താങ്ക് യു ബാബുരാജ്.
0: വളരെ സന്തോഷം.
1: ഓ, ഞങ്ങൾക്കും അതുപോലെ താങ്കളെ പോലെ ഇങ്ങനെ കാത്തിരിക്കുന്നവരുമായി സംസാരിക്കുന്നതിലുള്ള സന്തോഷം നമ്മളെത്ര പറഞ്ഞാലും അത് അവസാനിക്കുന്നില്ല എന്നുള്ള വാസ്തവം. പാട്ട് കേൾക്കാം കേട്ടോ.
0: ഓക്കെ ഓക്കെ
1: ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: അബ്ദുറഹീം കുന്ദമംഗലം.
1: അതെ, കുന്ദമംഗലം.
0: എന്തൊക്കെയാണ്?
1: നല്ല വിശേഷം.
0: വീട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാട്ട് കേൾപ്പിക്കണമെന്ന് കുറെ താങ്കൾ ആഗ്രഹിക്കുന്നു.
1: അതെ, വീട്ടുകാർക്കും പിന്നെ
0: ഉമ്മയ്ക്കും
1: ഷോപ്പിൽ ഉമ്മക്കും ഭാര്യക്കും മക്കൾക്കും. പിന്നെ ഞങ്ങൾ ഷോപ്പിൽ ജെയ്സ് ടൈലറിംഗ് ആണ്.
0: ജെൻസ് ആണ്?
1: ജെൻസ് അല്ല, ലേഡീസ്
0: ലേഡീസ് വർക്ക് എടുക്കുന്ന.
1: അതെ അതെ.
0: അവിടെ കുന്ദമംഗലം ടൗണിൽ തന്നെയാണോ?
1: സഹപ്രവർത്തകരുണ്ട്. അവിടെ സഹപ്രവർത്തകര് പരിമള ചേച്ചി, അമ്പിളി, രാധിക, എല്ലാവർക്കും വേണ്ടി.
0: അപ്പൊ എല്ലാവരെയും ഇന്ന് നമുക്കുള്ള ഇന്ന് പാട്ടിന്റെ വിരുന്നാണ്. അല്ലെങ്കിൽ മുതലാളിന്റെ വക സ്പെഷ്യൽ ആയിരുന്നു. ഇന്നിപ്പോ പാട്ടാണ്, അതുകൊണ്ട് മുതലാളിക്ക് മുതലാളി ഫ്രീ. കട്ടിങ് ഒക്കെ ആരാ?
1: കട്ട് ചെയ്യാൻ ഞാൻ തന്നെയാണ് കട്ട് ചെയ്യാൻ. പിന്നെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും, പിന്നെ ഒഴിവുള്ളപ്പോ സ്റ്റിച്ച് അടിക്കുകയും ചെയ്യും.
0: ഈ ലേഡീസ് വർക്കിലൊക്കെ ഇതിന്റെ ചീഫ് ഒരു ഓർഗനൈസർ പലപ്പോഴും ഒരു പുരുഷനായിരിക്കുമല്ലോ.
1: അതെ അതെ.
0: പണ്ടങ്ങനെയായിരുന്നു, ഇപ്പൊ അങ്ങനെയൊന്നല്ല അല്ലേ?
1: അല്ല,
0: ഇഷ്ടംപോലെ സ്ത്രീകള് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് പുഷ്പം പോലെ ചെയ്തോണ്ടിരിക്കുന്നു. അല്ല, മുമ്പൊക്കെ കുറെ മുമ്പ് എനിക്ക് തോന്നുന്നുണ്ട്, കാരണം പലപ്പോഴൊക്കെ നമ്മളൊക്കെ ഇതുപോലെ ഷോപ്സിലൊക്കെ പോകുമ്പോഴേ ജെന്റ്സ് ആയാലും ലേഡീസ് ആയാലും അതിലെ കട്ട് ചെയ്യുന്ന ആള് മിക്കവാറും പുരുഷനായിരിക്കും.
1: അപ്പോ പുരുഷനാകുമ്പോഴാണ് സ്ത്രീകൾക്ക് ഒരു ഇത് ഉണ്ടാകുക. അവിടെ സ്റ്റിച്ച് ചെയ്യാൻ വരുന്നവരൊക്കെ ഇങ്ങനെ പറയൂ, ആരാണ് സ്റ്റിച്ച് ചെയ്യുന്നൊക്കെ ചോദിക്കും.
0: അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് അല്ലേ?
1: അങ്ങനെ ഒരു ഇതല്ലേ,
0: സത്യമാണോ അല്ലേ? എന്തായാലും അങ്ങനെ വിശ്വാസമുണ്ട്.
1: അങ്ങനെ ഒരു വിശ്വാസമാണ്.
0: ശരി, നിങ്ങൾ എന്തായാലും നമ്മളെ ബിസിനസിന്റെ കാര്യല്ലേ, ഞാനിപ്പോ അതിൽ കൂടുതൽ ഇടപെടുന്നില്ല.
1: അതെ അതെ, ഞങ്ങള് രാവിലെ വന്നാ തുറക്കും ഈ റേഡിയോ.
0: അതെ അല്ലേ,
1: ഈ ഒരുമണിന്റെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. സൗണ്ട് കേൾക്കാൻ
0: വേണ്ടി എല്ലാരും ഫുഡ് കൊണ്ടുവരുമോ?
1: ഫുഡ് കൊണ്ടുവരാണ്.
0: എല്ലാരും പങ്കിട്ട് ഒരുമിച്ച് കഴിക്കും?
1: അതെ അതെ, പങ്കിട്ട് എല്ലാരും അങ്ങോട്ടും.
0: സന്തോഷം, അതൊക്കെ ഒരു വളരെ എന്ത് തന്നെയാലും ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ ചില സന്തോഷങ്ങളിൽ പെട്ടതാണ് ഇതൊക്കെ. ചില ഈ പറഞ്ഞ പോലെ പാട്ടിലുള്ള സർപ്രൈസ് മാതിരി ചോറും പാത്രം തുറക്കുമ്പോഴുള്ള സർപ്രൈസുകളും ആൾക്കാരെ വല്ലാണ്ട് സന്തോഷിപ്പിക്കുന്ന ഒരു ഘടകമാണല്ലോ.
1: ഞങ്ങൾ ഈ പരിപാടി കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്.
0: അപ്പൊ നമ്മുടെ വീട്ടിലെ അവിടെയുള്ള എല്ലാ ചേച്ചിമാരോടും പ്രത്യേക സ്നേഹാന്വേഷം പറയൂ. പാട്ട് പറഞ്ഞത് ബി ഡി കുഞ്ഞമ്മയിലെ എസ് ജാനകി പാടിയ പാട്ടില്ലേ? അതൊരു അധികം കേൾക്കാത്തൊരു പാട്ടാണ്, പക്ഷെ വളരെ രസമുള്ളൊരു ഒരു പാട്ട് കേൾക്കാം. വീട്ടുകാരോടൊക്കെ പറയൂ കേട്ടോ.
1: ഓക്കെ,
0: എന്താ ഉമ്മയോട് പറയൂ.
1: എല്ലാരോടും പറയൂ.
0: ശരി, ഓക്കെ.

0: ഹലോ, നമസ്കാരം മനീഷ.
1: ഹലോ സർ.
0: വാഴയൂരിൽ നിന്ന്?
1: ആ അതെ അതെ, വാഴയൂർ ചുങ്കപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അയ്യോ, ഭയങ്കര സന്തോഷം.
0: മനീഷ ജോലി സ്ഥലത്താണോ അതോ വീട്ടിലോ?
1: അല്ല അല്ല, ഞാൻ ഇപ്പൊ വീട്ടിലാണ്.
0: ഞാൻ
1: മുന്നേ മിൽമാൻ റെഡ് ഓഫീസിൽ 4 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
0: പെരിങ്ങളത്തോ?
1: കോൺട്രാക്ട്. ആ പെരിങ്ങളത്ത്. ആ ഇപ്പൊ പിന്നെ കോൺട്രാക്ട് കഴിഞ്ഞ് പിന്നെ ചെറിയ ആളായപ്പോ പിന്നെ പോവാറില്ല.
0: അതെ, ഇപ്പൊ മിൽമയുടെ സംഭാരം കുടിക്കാനൊന്നും ഒരു അവസരമില്ല, കടയിൽ പോണം.
1: റെഡ്
0: ഓഫീസിലാകുമ്പോ 11 മണിക്ക് സംഭാരം, 3 മണിക്ക്
1: അങ്ങനെയൊന്നും
0: 3 മണിക്ക് നമ്മളെ മറ്റേ മഞ്ഞളിട്ട പാല് അതൊന്നും ഇല്ല അല്ലേ? അങ്ങനെ എല്ലാരും ഊട്ടാൻ പുറപ്പെട്ടാൽ കമ്പനി പൂട്ടും.
1: അതെ, നമുക്ക് പിന്നെ ഓണത്തിന്
0: കിറ്റ് അല്ലേ, എല്ലാ പ്രൊഡക്ഷനും ചേർത്തിട്ടുള്ള കിറ്റ്.
1: അതെ അതെ, എല്ലാ പ്രൊഡക്ഷനും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും, എല്ലാതും ഉണ്ടാവും.
0: ഇപ്പൊ ചെറിയ ആള് ഇനിയും മുതിർന്നോ അതോ കുഞ്ഞാണോ?
1: ഇപ്പൊ ഓ, മോന് ഇപ്പൊ പ്രീകെജിയിലാണ്, അദ്വൈത മിഷൻ പബ്ലിക് സ്കൂളില്. മോള് 8-ലാണ്, ഒരാളും മോളും കൂടി ഉണ്ട്.
0: ഓക്കെ,
1: 8-ലാണ്.
0: ഇദ്ദേഹം 1-ാം ക്ലാസ്സിലേക്ക് കടന്നാൽ നമുക്ക് വീണ്ടും ജോലിക്ക് പോവാം.
1: അതെ, അപ്പൊ നോക്കുന്നുണ്ട്, ഒന്നും ശരിയായിട്ടില്ല. പിന്നെ ആ ഇപ്പൊ വീട്ടിൽ തന്നെ. അപ്പൊ കൊറേ ഞാൻ യുവർ ചോയ്സിലൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിട്ട് പാട്ട് കിട്ടാറുണ്ട്.
0: അപ്പൊ
1: 6 ഒക്ടോബർ മോളെ ബർത്ത്ഡേ ആയിരുന്നു. മോളെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് മെസ്സേജ് അയക്കണേ, എനിക്ക് ഈ പാട്ട് ഇഷ്ടമാണ്, അപ്പൊ അത് അമ്മ നയിക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഇത് 2 ദിവസം മുന്നെയാണ് എനിക്ക് യുവർ ചോയ്സിലൊക്കെ കിട്ടിയത്, 3 മണിന്റെ
0: കിട്ടിയിട്ടായിരുന്നു.
1: അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി കിട്ടോ, എനിക്ക് അറിഞ്ഞൂടെയാണ് എന്തായാലും അയക്കാന്നൊക്കെ പറഞ്ഞു അവളടുത്ത്.
0: എന്തായാലും മോള് വരുമ്പോ പറയാം. എന്താ മോളുടെ പേര്? എന്താ
1: മോളുടെ പേര്? ആരതി.
0: ചെറിയാളുടെയോ?
1: മോളുടെ പേര് അദ്രിത്.
0: അദ്രിത്. ഓക്കെ, അതിരിത് പോയി വന്നോ? പ്രീ കെ ജി വന്നോ?
1: ഇല്ല ഇല്ല, രണ്ടാളും 4 മണിയാവും എത്താൻ.
0: അമ്മക്ക് പകൽ സമയം കുറച്ച് ഒഴിവുണ്ട്.
1: പിന്നെ എന്റെ അമ്മ ഇപ്പൊ അത് കേൾക്കുന്നുണ്ട്. അമ്മന്റെ ചേവരമ്പലാണ് എന്റെ വീട്.
0: ചേവരമ്പലത്തെ റേഡിയോയും ഇതേപോലെ ശബ്ദിച്ചോണ്ടിരിക്കുന്നുണ്ട്.
1: ആ ഉണ്ട്, അമ്മ ഇതിന്റെ ആളെന്നെയാണ്, എല്ലതും കേൾക്കും. അമ്മ ഇപ്പൊ കേൾക്കുന്നുണ്ടാവും.
0: അമ്മയുടെ പേരെന്താ?
1: അമ്മന്റെ പേര് സുനിത.

0: ഓക്കേ, അപ്പൊ അമ്മയ്ക്ക് നമ്മൾക്ക് ഒരു ഹൈ. അമ്മയുടെ നമ്മുടെ വക
1: അച്ഛൻ, അച്ഛന്റെ പേര് മോഹനൻ.
0: ആ
1: പിന്നെ ഹസ്ബൻഡ് ഉണ്ട്, പ്രജീഷ് എന്നാണ് ആളെ വീട്. ഇവിടെ പിന്നെ ഏട്ടൻ വീട്ടിൽ അമ്മയും അച്ഛനും ഞങ്ങളും.
0: എല്ലാരോടും ഞങ്ങൾ സ്നേഹാന്വേഷം പറയൂട്ടോ.
1: ഓ, ഞാൻ വെറുതെ ഒരു ഒന്നുകൂടെ ഒന്ന് ഇട്ടാ വിചാരിച്ചു.
0: എന്തായാലും മോള് മോള് കുറെ കൂടെ ആഗ്രഹിച്ചല്ലേ, അപ്പൊ നമുക്ക് ആ പാട്ട് കൊടുക്കാം. പവിത്രത്തിലെ ശ്രീരാഗമോ അല്ലേ? സാറില്ല, വരുമ്പോ പറഞ്ഞാൽ മതി. ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ എല്ലാ ബർത്ത്ഡേയുടെ ബിലേറ്റഡ് വിഷസ് ഒക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ആശംസിച്ചിട്ടുണ്ടെന്ന് പറയൂട്ടോ.
1: ഓ, ആയിക്കോട്ടെ സാറേ.
0: ഓക്കെ മനീഷ.
1: ഓ ശരി,
0: ആ ഉഷാറാവട്ടെ. ഓക്കെ.
1: ആ ആ ആ.

0: ഹലോ, നമസ്കാരം ഷിബു.
1: നമസ്കാരം.
0: ഷിബുവിന്റെ സ്ഥലം നരിക്കുനി.
1: നരിക്കുനിയാണ്.
0: ഓക്കെ, എന്തൊക്കെയാണ് നരിക്കുനിയിൽ?
1: നരിക്കുനി നല്ല വിശേഷം.
0: ഉഷാറായിരിക്കുന്നു.
1: മറ്റേ
0: പറഞ്ഞോളൂ.
1: ഞാൻ കാർപ്പന്ററാണ്, അറ്റപ്പണിയാണ്.
0: അവിടെ ഞാനിപ്പോ അങ്ങനെ ചോദിക്കാൻ വന്നിരുന്നു, അവിടെ എന്താ ഒരു ഒരു തട്ടും മുട്ടും ശബ്ദം കേൾക്കുന്ന വേണ്ടി ഞാൻ വെച്ചാൽ.
1: നമ്മളെ നമ്മളെ വീട്ടിൽ വീട്ടിൽ വെച്ചാൽ അതിന് പണി. അപ്പോ അതുകൊണ്ടാണ്
0: അല്ലെങ്കിൽ വർക്ക് സൈറ്റ് ഉണ്ടോ, വേറെ പോയിട്ട് ചെയ്യോ?
1: ഇല്ല, ഞാനിപ്പോ വീട്ടില് ചെറിയൊരു പണി ഉണ്ടായിരുന്നു, അപ്പോ വീട്ടിൽ നിന്ന് എടുക്കാണ്.
0: ആ, മനസ്സിലായി. ഓക്കെ,
1: എന്റെ കമ്പനിക്കാരനും ഉണ്ട്, അങ്ങനെ വീട്ടിൽ നിന്ന് എടുക്കാണ്.
0: അപ്പൊ രണ്ടുപേർക്കുള്ള കാര്യങ്ങളൊക്കെ വീട്ടില് വീട്ടുകാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
1: അമ്മ ഉണ്ട്, അമ്മ ചോറും കറിയൊക്കെ ഉണ്ടാക്കി.
0: വീട്ടിലാവുമ്പോ പിന്നെ അത് കൂട്ടുകാരനും കൂടി ഉണ്ടാവുമ്പോ എന്തായാലും നമുക്ക് വെറുതെ ആക്കാൻ പറ്റില്ല.
1: ഇല്ലല്ല, അമ്മ ഒക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച്, അമ്മാവനാ പുറത്തുനിന്ന് അതാ എന്തൊക്കെയോ ചെയ്യാണ്, എന്താ വിറക് ഉണ്ടാക്കുക എന്തൊക്കെയോ ചെയ്യാണ്, മഴക്കാറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓല ഓലേൻ്റെ അതൊക്കെ വെട്ടി വെക്കുകയാണ്.
0: വീട്ടുകാർക്ക്, അതെ, വീട്ടുകാർക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ മാനം കറുത്താൽ അവർക്ക് കുറെ വെപ്രാളം കൂടും.
1: അതാണ് അമ്മ പറയുന്നത്, അതാണ് എല്ലാ വർഷം അങ്ങനെ വരാനായി എങ്ങനെയാണൊക്കെ പറഞ്ഞിട്ട്.
0: അവരെ ഒരുക്കങ്ങള്
1: പഴയ ആളാണല്ലോ, അപ്പൊ അവർക്ക് അറിയാലോ കാര്യങ്ങളൊക്കെ.
0: അല്ലെ, ആ ഒരുക്കം കൊണ്ടാണ് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് നമ്മള് നേരാനേരങ്ങളിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നത്. കമ്മിറ്റഡ് ആയ ഒരാൾ ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ബ്രെയിൻ ഫുൾ സദാ അതിനു വേണ്ടി ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. സന്തോഷം. ഒരാളെ ഷിബു, ഒരു മകനെ ഉള്ളോ?
1: ഞാന് ഞങ്ങള് മൂന്നാല് ആൾക്കാരുണ്ട്,
0: വീട്ടിലല്ല ഇപ്പൊ നിങ്ങളാണ് കൂടെ ഉള്ളത്. ഓക്കെ. അമ്മയുടെ പേരെന്താ?
1: അമ്മയുടെ പേര് ശാരദ.
0: ശാരദ. അപ്പൊ ശാരദയോട് പ്രത്യേക സ്നേഹാന്വേഷണം പറയൂ കൂട്ടുകാരനോടും.
1: ഓക്കെ ഓക്കെ, പറയാം.
0: വേണ്ട പാട്ട് നമുക്ക് തേൻതുള്ളിയിലെ ഒത്തുവള്ളിയല്ലേ?
1: ആ, ഒത്തുവള്ളി. ആ വീട്ടി
0: വീട്ടി മുരളി പാടി. അതെ അതെ അതെ,
1: നല്ലൊരു പാട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
0: തേൻതുള്ളി സിനിമയിലെ പി ടി അബ്ദുറഹിമാൻ.
1: തേൻതുള്ളി. ആ, തേൻതുള്ളി. ആ, അതെ
0: അതെ. രാഘവ മാഷിന്റെ സംഗീതം.
1: അതെ, നല്ലൊരു മൂപ്പരെ, നല്ലൊരു ഇതാണ്, സൗണ്ട് ആണ് അത്, ഭയങ്കര ഇഷ്ടമാണ്
0: അദ്ദേഹത്തിന്റെ. അതെ അതെ,
1: സൗണ്ട് ഭയങ്കര. അങ്ങനെ തന്നെ മാതലത്തേനുള്ള
0: പാട്ടുണ്ട്, കാലം പറക്കണേ. അതെ, അത് നല്ല. അതുപോലെ അല്ലെ നമ്മളെ എരിഞ്ഞാൻ നാടക സിനിമയിലെ
1: ഉയരുന്ന
0: ബാല്യകാല സഖിയില് ഇതുപോലെ ശ്രദ്ധേയമായ ഒരു പാട്ടുണ്ട്. ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം.
1: പാട്ട്. ഓക്കെ ഓക്കെ.
0: ഓക്കെ ശിവ. അപ്പൊ ഓക്കെ, ബൈ.

0: ത്രിലേഖകുമാരി വി എസ്, തമലം ശ്രീകുമാർ, നരിയാപുരം വേണുഗോപാൽ, ചന്ദ്രു നിർമ്മൽ. സംവിധാനം എൻ വാസുദേവ്.
1: ആനന്ദ്, വരൂ വരൂ. താൻ രാവിലെ തന്നെ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. ആ, ഇത് കണ്ടോ, ഇതാണ് ധന്യയുടെ മുടിയിഴ. ഇത് മതിയാവൂലോ അല്ലേ?
2: മതി ഡോക്ടർ, മതി. ഈ മുടിയിഴ എല്ലാ സത്യവും പുറത്തു കൊണ്ടുവരും, എനിക്കുറപ്പുണ്ട്. ഈ സഹായത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഡോക്ടർ.
1: ഏയ്, നന്ദിയൊന്നും പറയണ്ട ആനന്ദ്. ഇനി അഥവാ അങ്ങനെ പറയണമെന്ന് നിർബന്ധമാണെങ്കിൽ അത് നമ്മുടെ ആ പാവം സുധാകരനോട് പറഞ്ഞാ മതി. ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത നീക്കം?
2: അടുത്ത നീക്കം മുടിയിഴകളുമായി നാളെ തന്നെ ഹൈദരാബാദിലേക്ക് പോകുന്നു. അവിടെയാണല്ലോ സെന്റർ ഫോർ ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ, അതായത് സി ഡി എഫ് ഡി. എനിക്ക് അവിടെ ഒരു സുഹൃത്തുണ്ട് ഡോക്ടർ, അയാളുടെ സഹായം എനിക്കുണ്ടാവും.
1: ഓക്കെ, എന്നാൽ പോയി വരുവാനും ബാക്കിയൊക്കെ മടങ്ങി വന്നിട്ട്.
2: ഡോക്ടർ, എന്റെ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായുള്ള അന്വേഷണത്തിന്റെയും അലച്ചിലിന്റെയും അവസാന ഘട്ടത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്, അതാണ് ഈ മുടിയിഴകൾ.
1: ഒട്ടും ശങ്ക വേണ്ട ആനന്ദ്, നിങ്ങൾ വിജയിക്കും. വസുന്ധരാ ജെയിനിനെ നിങ്ങൾ തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും. ആനന്ദിന്റെ നിശ്ചയദാർഢ്യം അതല്ലേ ഉറപ്പിക്കുന്നത്?
2: അതെ ഡോക്ടർ. ഞാൻ അറങ്ങിക്കോട്ടെ, വിളിക്കാം.
1: ശരി, അങ്ങനെ ആവട്ടെ.
3: മാഡം, മാഡം,
4: നിങ്ങൾ എന്തിനാ സുധാകര ഈ രാവിലെ കിടന്ന് വിളിച്ചു പോകുന്നേ?
3: അല്ല മാഡം, ദേ ഇത് കണ്ടോ, ഇന്നത്തെ പത്രത്തിൽ ഒരു ന്യൂസ് ഉണ്ട്, ദാ നോക്കിയേ.
4: ന്യൂസോ? എന്ത് ന്യൂസ്? എവിടെ? നോക്കട്ടെ.
3: ദാ ദാ ഈ പത്രത്തില് അഞ്ചാം പേജില് നാലാം കോളത്തില് ദാ അലക്സാണ്ടർ അച്ചായനെ.
4: അലക്സാണ്ടർ? നോ, ഇത് കള്ള വാർത്തയാ. ഇല്ല, അച്ചായനെ പോലീസ് അറസ്റ്റ് ചെയ്യോ? ഞാൻ വിശ്വസിക്കില്ല, വിശ്വസിക്കില്ല.
3: ഈ പത്രം കീറിയതുകൊണ്ട് എന്ത് പ്രയോജനം മാഡം? ഇപ്പോ അലക്സാണ്ടർ അച്ചായൻ പോലീസ് കസ്റ്റഡിയിലാ. എക്സൈസുകാർ അച്ചായന്റെ കഞ്ചാവ് തോട്ടം ഒന്നാകെ നശിപ്പിക്കുകയും ചെയ്തു. ഇതാ, ഇത് കണ്ടില്ലേ, ഈ പത്രത്തിലും ഫോട്ടോ ഉണ്ട്, നോക്ക് മാഡം.
4: ഇല്ല, ഇല്ല, ഞാനിതൊന്നും വിശ്വസിക്കില്ല. ആരോ കരുതി കുട്ടി പടച്ചുണ്ടാക്കിയ വ്യാജ വാർത്തയും ചിത്രങ്ങളുമാണിത്. ഇതൊക്കെ കണ്ട് വിശ്വസിക്കാൻ മാത്രം ഞാൻ അത്ര മടയല്ല.
3: മാഡം,
4: താനൊരു അക്ഷരം ശബ്ദിക്കരുത്. പോടോ, പോടോ എന്റെ മുമ്പിൽ നിന്ന്.
3: ഓ, ഈ സുധാകരൻ അങ്ങ് പോയേക്കാം. അല്ലെങ്കിലും ഈ സുധാകരൻ ഇനി അധിക കാലം ഇങ്ങനെ ആട്ടും തുപ്പുമേറ്റ് ഇങ്ങനെ റാൻ മൂളിയായിട്ട് കഴിയാൻ ഉദ്ദേശിക്കുന്നില്ല പെണ്ണുപിള്ള.
4: എന്താടോ, എന്താടോ താമ്പൂലമ്പുന്നത്?
3: അല്ല മാഡം, സുധാകരൻ വെറുതെ അതും.
4: അച്ചായനൊന്ന് വിളിച്ചിട്ട് തന്നെ കാര്യം. താൻ പറഞ്ഞതെല്ലാം അസത്യങ്ങളാണെന്ന് തെളിഞ്ഞാൽ സുധാകര തനിക്ക് പിന്നെ ഒരു ജീവിതമില്ല. കേട്ടോടോ?
3: ഓ, കേട്ടു മാഡം.
4: എന്നാ തനിക്ക് പോകാം.
3: ഓ ശരി മാഡം.
4: അച്ചായനെ ഈ നിമിഷം എനിക്ക് ലൈനി കിട്ടിയേ തീരൂ.
5: നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണോ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല?
4: ചേ, എന്താ ഇത്? അച്ചായനെ ഫോണിൽ കിട്ടുന്നുമില്ലല്ലോ. ദൈവമേ, ഇനി ഒക്കെ സത്യമായിരിക്കോ? തേയിലത്തോട്ടങ്ങൾക്കിടയിലും കാപ്പിത്തോട്ടങ്ങൾക്കിടയിലും വളരെ രഹസ്യമായി വളർത്തിയിരുന്ന കഞ്ചാവ് ചെടികൾ ഒന്നാകെ നശിപ്പിച്ചെന്നോ?

0: സാന്ദ്ര, അല്പം വേഗത കുറച്ച് വണ്ടി ഓടിക്കേ. കണ്ടില്ലേ റോഡിലെ തിരക്ക്?
1: ഡോക്ടർക്ക് പേടിയോ? ഞാനല്ലേ വണ്ടി ഓടിക്കുന്നത്. ഡോക്ടർ ധൈര്യമായിട്ട് കണ്ണടിച്ചിരുന്നു. ഒരു ഇടി ശബ്ദം കേൾക്കുമ്പോ കണ്ണു തുറന്നാ മതി.
0: സാന്ദ്ര, എന്താ ഇത്? ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള സംസാരം. വേണ്ട, ശ്രദ്ധയോടെ വണ്ടി ഓടിക്കേ.
1: ഓ, കേട്ടു. ഇങ്ങനത്തെ പേടിത്തൊണ്ടനായ ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക.
0: അതെ, ഞാൻ ഇത്ര പേടിത്തൊണ്ടനാ. സമ്മതിച്ചു. സാന്ദ്രയ്ക്ക്

0: ഇത്തിരി ധൈര്യം കൂടുതലുണ്ടെന്ന് എനിക്ക് നേരത്തെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണല്ലോ.
1: ആണല്ലോ.
0: സമ്മതിച്ചു.
1: ആ കേട്ടോ ഡോക്ടറെ, ഒരിക്കൽ ഞാൻ ഫ്രാങ്ക്ഫർട്ടിലൂടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോ മുന്നിൽ പോയ ഒരു കാറ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. എന്റെ കാറ് സായിപ്പിന്റെ കാറിന്റെ പിന്നിൽ ഇടിച്ചു.
0: എന്നിട്ട്?
1: എന്നിട്ട് എന്ത് സംഭവിക്കാനാ? സായിപ്പിൽ നിന്ന് ഈ സാന്ദ്ര ഇത്തിരി കാശ് വാങ്ങിച്ചു.
0: അതെങ്ങനെ?
1: ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു. റൂളും റെഗുലേഷൻസ് ഒക്കെ അങ്ങ് തട്ടിവിട്ടു. അത്ര
0: തന്നെ.
1: പിന്നല്ലാതെ ജീവിച്ചു പോണ്ടേ ഡോക്ടർ. ഡോക്ടർ, നെക്സ്റ്റ് വീക്കിൽ മാത്തച്ഛൻ നാട്ടിലെത്തും. തിരിച്ച് ജർമ്മനിയിലേക്ക് പോകുമ്പോ ഞാനും മമ്മിയും പോവും. ഇന്നലെ മാത്തച്ഛൻ എന്നെ വിളിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത്ര തിടുക്കത്തിൽ ഞാൻ ഡോക്ടറെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. മമ്മിയെ നന്നായിട്ടൊന്ന് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം. വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടതല്ലേ ഡോക്ടർ?
0: തന്റെ മമ്മി എന്റെ മമ്മിയല്ലേ സാന്ദ്ര. അതുകൊണ്ട് ഞാൻ നന്നായി ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. കിടക്കുന്ന മമ്മിയെ ഈ ഞാൻ എഴുന്നേറ്റ് ഓടിപ്പിച്ചിരിക്കും. പോരെ.
1: ഓടിക്കോ?
0: അങ്ങ് ജർമ്മനിയിലേക്ക്. മനസ്സിലായില്ലേ? വിമാനം കയറ്റി വിടുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്.
1: ഞങ്ങളെ യാത്രയയക്കാൻ ഡോക്ടറും കൂടി വരണം. വരുമോ ഡോക്ടർ?
0: വേണ്ട, ഞാൻ വരുന്നില്ല സാന്ദ്ര.
1: അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഇവിടുന്ന് പോകുന്നതിൽ ഡോക്ടർക്ക് ദുഃഖമുണ്ടോ?
0: അങ്ങനെ ചോദിച്ചാൽ ഞാൻ കള്ളം പറയുന്നില്ല. ഉണ്ട്, സത്യമായിട്ടും ഉണ്ട്. താൻ എന്റെ പ്രിയ സുഹൃത്തല്ലേ.
1: ആ ദാ വീടെത്തി കേട്ടോ.
0: ആഹാ, പഴയ തറവാട് വീടാണല്ലോ ഇത്. ദേ മാവും പ്ലാവും ഒക്കെ ഉണ്ടല്ലോ.
1: മമ്മിയുടെ തറവാടാ ഇത്. ഇത് മമ്മിക്കുള്ളതാ.
0: ഓ,
1: വരൂ ഡോക്ടർ. ലിസി ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ ഡോക്ടർ ഇരിക്കെ.
0: ഓ, ഇനി ഇരുന്നില്ല എന്ന് വേണ്ട.
2: ചായ എടുത്തില്ല ലിസി.
3: വരുന്നു ചേച്ചി.
0: ഏ, തിടുക്കൊന്നും വേണ്ട സാന്ദ്ര. അവരെടുക്കട്ടെ, നമ്മൾ വന്ന് കേറിയതല്ലേ ഉള്ളൂ. ഒക്കെ സാവധാനം മതി. അല്ല, മമ്മി എവിടെ കിടക്കുന്നത്? ആദ്യം മമ്മി ഒന്ന് കാണട്ടെ.
1: കാണാലോ. എന്തായാലും ചായ കുടിച്ചിട്ടാവും പരിശോധനയും മറ്റുമൊക്കെ. ആ അതാ ലിസി ചായ ആയിട്ടൊന്നല്ലോ.
0: നീയോ?
4: ഓ എന്റെ ജീസസ്. ഡോക്ടർ,
0: എടി ദുഷ്ടേ.
4: അയ്യോ, എന്നോട് ക്ഷമിക്കണം ഡോക്ടർ. ഞാൻ
0: കൊല്ലുപടി ദുഷ്ടനല്ല ഞാൻ.
1: ഡോക്ടർ വേണ്ട, ഇനി ലിസി തല്ലണ്ട, ഞാൻ സമ്മതിക്കില്ല.
0: സാന്ദ്ര, എന്റെ കയ്യിൽ നിന്ന് വിടാൻ.
1: വിടില്ല. ലിസിയും ഡോക്ടറും തമ്മിൽ എന്താണ് ബന്ധം? അതെനിക്ക് അറിയണം. അറിഞ്ഞേക്കൂ. ഇങ്ങോട്ട് ഡോക്ടറെ കൊണ്ടുവന്നത് ലിസിയെ തല്ലാനും കൊല്ലാനും ഒന്നും അല്ല. ഡോക്ടർ സത്യം പറ.
0: സാന്ദ്ര, ഈ ദുഷ്ടയാണ് എന്റെ ജീവിതം തകർത്തത്, എന്നെ മനോരോഗിയാക്കിയത്, കൊലപാതകിയാക്കിയത്. ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പലായനം ചെയ്തതും ഇവളാണ്. ഇവളാണ് സാന്ദ്ര ഫിലോമിന. എന്റെ നാട്ടിലെ ക്ലിനിക്കിലെ നേഴ്സ് ഫിലോമിന. ഞാൻ സ്വന്തം സഹോദരിയെ പോലെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത ഫിലോമിന.
1: ഫിലോമിന, എന്റെ ജീസസ്. ലിസി, നീ
4: ചേച്ചി ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണേ ഡോക്ടർ. ഈ പാവിയോട് ക്ഷമിക്കണം. ക്ഷമ ചോദിക്കാൻ പോലും അർഹതയില്ലാത്ത നന്ദി കെട്ടവളാണ് ഈ ഫിലോമിന. ഞാൻ ഡോക്ടറുടെ കാലിൽ വീണ് നമസ്കരിച്ചോട്ടെ. എന്നോട് ക്ഷമിക്കണം ഡോക്ടർ.
0: വേണ്ട, എന്റെ കാലിൽ വീണ് കരഞ്ഞാലൊന്നും എന്റെ മനസ്സിലെ തീക്കുണ്ടം കെടിലടി. എന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോടി.
4: ഞാൻ ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ല ഡോക്ടർ. ആ വേലായുധൻ മുതലാളിയും വിക്രമനും എന്റെ സഹോദരൻ വക്കച്ചനും കൂടി ചെയ്യിച്ചതാ. എന്നെ അവർ നല്ലവണ്ണം തല്ലി ഭീഷണിപ്പെടുത്തി. ഡോക്ടറെ അവർ കൊല്ലുമെന്നും പറഞ്ഞു. ഒടുക്കം എനിക്കത് ചെയ്യേണ്ടി വന്നു ഡോക്ടർ.
0: എനിക്കൊന്നും കേൾക്കണ്ട. നീ എന്റെ മുമ്പിൽ നിന്ന് പോകുന്നുണ്ടോ? പോകാൻ. എനിക്ക് നിന്നെ കാണണ്ട, ഒന്നും കേൾക്കുകയും വേണ്ട. എല്ലാം നഷ്ടപ്പെട്ടില്ലേ എനിക്ക്? എല്ലാം നഷ്ടപ്പെട്ടു. ഇവളെല്ലാം നഷ്ടപ്പെടുത്തി. എന്റെ കുഞ്ഞാറ്റ.

0: മോളെ, എന്റെ മോളെ.
1: ഡോക്ടർ, ഡോക്ടർ. ഫിലോമിന സ്വയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി എല്ലാം തുറന്നു പറഞ്ഞതുകൊണ്ട് ഡോക്ടർക്ക് ആശ്വസിക്കാം.
2: എങ്ങനെ?
1: എന്തെല്ലാം അപരനാമങ്ങളായിരുന്നു നാട്ടുകാർ ഡോക്ടർക്ക് ചാർത്തി നൽകിയിരുന്നത്. കൊലപാതകി, വ്യാജ ഡോക്ടർ, മനോരോഗി എന്നിങ്ങനെ.
2: എന്നാലും ഇപ്പോഴും എന്റെ ഉള്ളിൽ കെടാതെ ഒരു തീക്കനൽ, എന്റെ കുഞ്ഞാറ്റ, എന്റെ പൊന്നുമോൾ.
1: അവളെ ഇന്നല്ലെങ്കിൽ നാളെ ഡോക്ടർക്ക് തന്നെ കിട്ടും. ജർമ്മനിക്ക് മടങ്ങുന്നതിന് മുൻപ് കുഞ്ഞാറ്റി എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അത് നടക്കില്ലല്ലോ ഡോക്ടർ. ജർമ്മനിക്ക് പോയാൽ പിന്നെ ഉടനെ ഒരു മടക്കം ഇങ്ങോട്ടില്ല. അല്ല, ഡോക്ടറുടെ കണ്ണുകൾ നന്നായി ചുവന്നിരിക്കുന്നു, ദേ നിറയുന്നു.
2: ആത്മവേദന, അത് ഉള്ളിൽ നിന്നല്ലേ സാന്ദ്ര വരേണ്ടത്. മുഖം മനസ്സിന്റെ കണ്ണാടി എന്നല്ലേ പറയുന്നത്. അതൊക്കെ പോട്ടെ, മമ്മിക്ക് ഞാൻ കുറിച്ചതെന്ന മരുന്നുകൾ കൃത്യമായി കൊടുക്കണം. ജർമ്മനിയിൽ ചെന്നാൽ പിന്നെ അവിടെ ഫിസിഷ്യനെ കാണിച്ചാ മതി.
1: ഇപ്പൊ തന്നെ മമ്മിക്ക് നല്ല സുഖമുണ്ട്, എഴുന്നേറ്റ് നടക്കുകയും ചെയ്തു ഡോക്ടർ.
2: ഉവ്വോ, എല്ലാ സന്തോഷങ്ങൾക്കും മേലെയാണ് ഒരു ഡോക്ടർ ചികിത്സിക്കുന്ന രോഗി വേഗം സുഖപ്പെടുന്നു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. അതിപ്പോ ഞാൻ അനുഭവിക്കുന്നു സാന്ദ്ര. സത്യം.
1: എന്നാ ഡോക്ടർ ഒന്ന് ചിരിച്ചേ, ഞാനൊന്ന് കാണട്ടെ. ഇനി ഇങ്ങനെയൊന്നും കാണാൻ നമുക്ക് രണ്ടാൾക്കും കഴിഞ്ഞില്ലെങ്കിലോ.
2: അങ്ങനെയോ?
3: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം 18-ാം ഭാഗം സമാപിക്കുന്നു. രചന സലിംകുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്, കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, സാന്ദ്ര, വി എസ് കലാദേവി, ധന്യ മേരി, ശ്രീലേഖ കുമാരി വി എസ്, സുധാകരൻ, തമലം ശ്രീകുമാർ, ആനന്ദ്, നരിയാപുരം വേണുഗോപാൽ, ഫിലോമിന, ചന്ദ്രു നിർമ്മൽ. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

103.6 റിയൽ എഫ്എം പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കവിതാ പെഡ്വാളും ജസ്വന്ത് സിംഗും പാടിയ ഗസലുകൾ കേൾക്കാം.

FM പ്രധാന വാർത്തകൾ. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ കരുത്ത് രാജ്യത്തിന് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്നുക്ഷാമം പരിഹരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. വയോജനക്ഷേമ ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. 60 വയസ്സ് കഴിഞ്ഞവരുടെ അറിവും മികവും സിൽവർ ഇക്കണോമിക്കായി ഉപയോഗപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി. ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കി സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് അതിയോഗം ചേർന്നു. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബിംസ്റ്റെക് ആഭ്യന്തര മന്ത്രിമാരുടെ ആദ്യയോഗം

ദീർഘായുസം ഉറപ്പാക്കി സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് അതിയോഗം ചേർന്നു. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബിംസ്റ്റെക് ആഭ്യന്തര മന്ത്രിമാരുടെ ആദ്യയോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ തുലാവർഷം 2 ദിവസത്തിനുള്ളിൽ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. സെപ്റ്റംബറിലെ ICC പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വനിതാ വിഭാഗത്തിൽ ഇന്ത്യൻ ഓപ്പണർ ഷെഫാലി വർമ്മയും പുരുഷ വിഭാഗത്തിൽ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലും പുരസ്കാരം സ്വന്തമാക്കി. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ഭാരതത്തിന്റെ സ്വന്തം ശബ്ദം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിൽ.
1: പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ്.
0: ആകാശവാണിയുടെ 200-ലധികം തത്സമയ റേഡിയോ ചാനലുകൾ,
1: 40-ഓളം ഭാഷകളിലെ തത്സമയ വാർത്തകളും പോഡ്കാസ്റ്റുകളും,
0: ദൂരദർശന്റെ പ്രധാന ടിവി ചാനലുകളും ലൈവ് സ്ട്രീമിംഗും എല്ലാം ഒരൊറ്റ മൊബൈൽ ആപ്പിൽ. പ്രവാസി മലയാളികൾക്ക് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ജിയോ മാപ്പിംഗ് വഴി നിങ്ങളുടെ പ്രിയപ്പെട്ട ആകാശവാണി നിലയത്തിന്റെ പരിപാടികൾ നിമിഷനേരം കൊണ്ട് കണ്ടെത്താം.
1: ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ന്യൂസ് ഓൺ എയർ. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യം.
2: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്ത് ആവശ്യപ്പെടാവുന്നതാണ്. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. ആദ്യഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കണ്ണൂരിൽ നിന്ന് ദേവിക ദിൽജിത്ത്. ഇവരുടെ ഇഷ്ടഗാനം ചമയം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയതാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: ഇതെല്ലാം ആദ്യം നിങ്ങളുടെ വീട്ടിലെത്തും അല്ലേ?
1: ആദ്യം മൈജിയിൽ എത്തും, പിന്നെ നമ്മുടെ വീട്ടിൽ.
0: ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും എല്ലാ ബ്രാൻഡുകളുടെയും ടോപ്പ് സെല്ലറാ മൈജി. ബ്രാൻഡുകളിൽ നിന്ന് നേരിട്ട് ബൾക്ക് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും പുതിയ പ്രൊഡക്ഷനൊപ്പം വിലക്കുറവും എപ്പോഴും മൈജിയിൽ റെഡി.
1: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ഫറൂഖിൽ നിന്നുള്ള ഷൈനി പ്രജോഷിൻ്റെ ഇഷ്ടഗാനമാണ് അടുത്തത്. ചിത്രം പൂവേ ഉനക്കഹ. എസ് എ രാജ്കുമാറിൻ്റെ സംഗീതത്തിൽ ഉണ്ണികൃഷ്ണൻ പാടിയ ഗാനം.

0: ചെയ്യതെല്ലാം ആദ്യം നിങ്ങളുടെ വീട്ടിലെത്തും അല്ലേ?
1: ആദ്യം മൈജിയിലെത്തും, പിന്നെ നമ്മുടെ വീട്ടിൽ.
0: ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും എല്ലാ ബ്രാൻഡുകളുടെയും ടോപ്പ് സെല്ലറാ മൈജി. ബ്രാൻഡുകളിൽ നിന്ന് നേരിട്ട് ബൾക്ക് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും പുതിയ പ്രൊഡക്ഷനൊപ്പം വിലക്കുറവും എപ്പോഴും മൈജിയിൽ റെഡി.
1: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ONV ഇളയരാജ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം. ചിത്രം കേരളവർമ്മ പഴശ്ശിരാജ. പാടിയത് ചിത്ര. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കൂട്ടാലിടയിൽ നിന്നും ശോഭ.

0: വ്യാജ സന്ദേശങ്ങളും തെറ്റായ വാർത്തകളും കണ്ട് ആശയക്കുഴപ്പത്തിലാകാറുണ്ടോ?
1: ഫോർവേഡ് ചെയ്യുന്നതിന് മുൻപ് സത്യം തിരിച്ചറിയൂ.
0: കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വസ്തുതാ പരിശോധനാ സംവിധാനം PIB ഫാക്ട് ചെക്ക്.
1: കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകൾ, നയങ്ങൾ, വിജ്ഞാപനങ്ങൾ, സാമ്പത്തിക ആനുകൂല്യങ്ങൾ എന്നിവയുടെ സത്യാവസ്ഥ ഇനി എളുപ്പത്തിൽ കണ്ടെത്താം.
0: ഏതെങ്കിലും സന്ദേശത്തിൽ സംശയം തോന്നിയാൽ ഉടൻ തന്നെ factcheck.pib.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക,
1: അല്ലെങ്കിൽ 8799711259 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ factcheck@pib.gov.in എന്ന ഇമെയിലിലോ നിങ്ങൾക്ക് സംശയമുള്ള വിവരങ്ങൾ അയച്ചു നൽകൂ.
0: വ്യാജ വാർത്തകളെ തടയാം, സത്യസന്ധമായ വിവരങ്ങൾ മാത്രം പങ്കുവയ്ക്കാം. PIB ഫാക്ട് ചെക്ക്. സത്യമറിയാം, സുരക്ഷിതരാകാം.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: പ്രഭിതയുടെ പ്രിയഗാനം കേൾക്കാം. സൂര്യവംശം എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരനം

0: മൈജിയിൽ ഓരോ പെർച്ചേസും കഴിഞ്ഞാൽ ഒരു സന്തോഷം കൂടിയുണ്ട്.
1: എന്താ അത്?
0: ഓരോ പെർച്ചേസിലൂടെയും കിട്ടുന്ന മൈജിയുടെ റിവാർഡ് പോയിന്റ്.
1: ഓഹോ, പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ
0: പോയിന്റിനനുസരിച്ച് അടുത്ത പെർച്ചേസിന്റെ ബിൽ തുകയിൽ കിഴിവും കിട്ടും.
1: അപ്പോൾ മൈജിയിൽ ഷോപ്പ് ചെയ്താൽ റിവാർഡ് പോയിന്റിലൂടെ ലാഭം നേടാം അല്ലേ?
0: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി. എം ജി ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം എ ഓട്ടോ. ഗാനം ആവശ്യപ്പെടുന്നത് പരുത്തിപ്പാറയിൽ നിന്നും ലത്തീഫ്.

0: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
1: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
0: അതെന്താ മാഷേ?
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻ

0: ഡോക്ടർമാരും കീശ വാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പ് മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: കായണ ബസാറിൽ നിന്ന് രമ്യ രാജു ആവശ്യപ്പെടുന്നു. അതിരൻ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിശങ്കർ പാടിയ ഗാനത്തിനായി വിനായക് ശശികുമാറിന്റെ വരികൾക്ക് PS ജയഹരിയുടെ സംഗീതം.

0: അതിരുകളില്ലാത്ത വിനോദത്തിന് ഇനി പുത്തൻ പേര്. പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു വേവ്സ്,
1: ഭാരതത്തിന്റെ സ്വന്തം ഒ ടി ടി പ്ലാറ്റ്ഫോം.
0: ക്ലാസിക് ദൂരദർശൻ ടെലിവിഷൻ ഷോകൾ, ഡോക്യുമെന്ററികൾ തുടങ്ങിയവ മുതൽ പുതിയ വെബ് സീരീസുകളും സിനിമകളും വരെ,
1: ഒപ്പം 65 ലധികം തത്സമയ ടിവി ചാനലുകൾ, കായിക മാമാങ്കങ്ങൾ, ആകാശവാണിയുടെ അപൂർവ ശ്രവ്യശേഖരങ്ങൾ,
0: എല്ലാം പൂർണ്ണമായും സൗജന്യമായി നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ.
1: വിനോദത്തിനൊപ്പം മൊബൈൽ ഗെയിമുകൾ, പരീക്ഷാ പരിശീലനങ്ങൾ, ഇ ബുക്കുകൾ, കൂടാതെ ആപ്പിലൂടെ നേരിട്ട് ഷോപ്പിംഗ് നടത്താനുള്ള ONDC സൗകര്യവും.
0: മൊബൈലിലും സ്മാർട്ട് ടിവിയിലും സൗജന്യമായി ആസ്വദിക്കുവാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ

0: ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ നിന്ന് ഡൗൺലോഡ് ചെയ്യൂ. ഡിജിറ്റൽ വിനോദരംഗത്തെ പുതിയ തരംഗം വേവ്സ് ആപ്പ്.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി എം ജി ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം അമ്മ കിളിക്കൂട്. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വെസ്റ്റ് പിലാശ്ശേരിയിൽ നിന്ന് മിനി ചന്ദ്രൻ.

0: മൈജിയിൽ ഓരോ പെർച്ചേസും കഴിഞ്ഞാൽ ഒരു സന്തോഷം കൂടി ഉണ്ട്.
1: എന്താ അത്?
0: ഓരോ പെർച്ചേസിലൂടെയും കിട്ടുന്ന മൈജിയുടെ റിവാർഡ് പോയിന്റ്സ്.
1: ഓഹോ, പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ
0: പോയിന്റിനനുസരിച്ച് അടുത്ത പെർച്ചേസിന്റെ ബിൽ തുകയിൽ കിഴിവും കിട്ടും.
1: അപ്പോൾ മൈജിയിൽ ഷോപ്പ് ചെയ്താൽ റിവാർഡ് പോയിന്റിലൂടെ ലാഭം നേടാം അല്ലേ?
0: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വട്ടോളിയിൽ നിന്ന് ആത്മജ്, ആരാധ്യ, തേജ്, ഇഷാൻ എന്നിവർ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: യേശുദാസ് പാടിയ ഗാനം ചിത്രം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പയ്യടിത്താഴത്ത് നിന്ന് പ്രബിന.

0: ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത് വെനീസിയ ബാത്വേർ.
1: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
2: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: പുത്തഞ്ചേരിയിൽ നിന്ന് രമ്യ ലിജീഷ് ആവശ്യപ്പെടുന്നു. അഗ്നിദേവൻ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനത്തിനായി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

കെ ജയകുമാറിൻ്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി യേശുദാസും ഗംഗയും പാടിയ ഗാനം ചിത്രം പക്ഷേ. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കൊണ്ടോട്ടിയിൽ നിന്ന് ഗോപിക.

FM പ്രധാന വാർത്തകൾ. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ കരുത്ത് രാജ്യത്തിന് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്ന് ക്ഷാമം പരിഹരിച്ചതായും മന്ത്രി കെ മുരളീധരൻ. വയോജന ക്ഷേമ ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. 60 വയസ്സ് കഴിഞ്ഞവരുടെ അറിവും മികവും സിൽവർ ഇക്കണോമിക്കായി ഉപയോഗപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി. ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കി സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ആദ്യ യോഗം ചേർന്നു. കേരളത്തിന്റെ കായിക പ്രതിഭകളെ ആദരിക്കുന്ന സ്പോർട്സ് നൈറ്റ് കേരളം ഇന്ന് വൈകിട്ട് 6:30 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര

സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ ഭാഗമായി നടപ്പാക്കുന്ന അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത ഫാർമർ ഐ ഡി നേടിയ കർഷകർ തങ്ങളുടെ പേരിലുള്ള മുഴുവൻ കൃഷിഭൂമികളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി രജിസ്ട്രി പുതുക്കണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്തെ ബാറുകളിൽ 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം നൽകിയാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. ICC പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങളായ ശുഭ്മാൻ ഗില്ലും ഷഫാലി വർമ്മയും. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: അതിരുകളില്ലാത്ത വിനോദത്തിന് ഇനി പുത്തൻ പേര്. പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു വേവ്സ്,
1: ഭാരതത്തിന്റെ സ്വന്തം ഒ ടി ടി പ്ലാറ്റ്ഫോം.
0: ക്ലാസിക് ദൂരദർശൻ ടെലിവിഷൻ ഷോകൾ, ഡോക്യുമെന്ററികൾ തുടങ്ങിയവ മുതൽ പുതിയ വെബ് സീരീസുകളും സിനിമകളും വരെ,
1: ഒപ്പം 65-ലധികം തത്സമയ ടിവി ചാനലുകൾ, കായിക മാമാങ്കങ്ങൾ, ആകാശവാണിയുടെ അപൂർവ ശ്രവ്യശേഖരങ്ങൾ,
0: എല്ലാം പൂർണ്ണമായും സൗജന്യമായി നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ.
1: വിനോദത്തിനൊപ്പം മൊബൈൽ ഗെയിമുകൾ, പരീക്ഷാ പരിശീലനങ്ങൾ, ഇ ബുക്കുകൾ, കൂടാതെ ആപ്പിലൂടെ നേരിട്ട് ഷോപ്പിംഗ് നടത്താനുള്ള ONDC സൗകര്യവും.
0: മൊബൈലിലും സ്മാർട്ട് ടിവിയിലും സൗജന്യമായി ആസ്വദിക്കുവാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ നിന്ന് ഡൗൺലോഡ് ചെയ്യൂ ഡിജിറ്റൽ വിനോദരംഗത്തെ പുതിയ തരംഗം വേവ്സ് ആപ്പ്.

0: ഫോൺ കളവ് പോയോ, വെള്ളത്തിൽ വീണോ, അതോ പൊട്ടിയോ?
1: ആ ഫോണും പോയി, ക്യാഷും പോയി, ടെൻഷനും ആയി.
0: എന്നാൽ ഇനിയാ ടെൻഷൻ വേണ്ട. നിങ്ങളുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്ക് സംഭവിക്കുന്ന ഫിസിക്കൽ ഡാമേജുകൾക്ക് സംരക്ഷണവുമായി കൂടെയുണ്ട് മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാൻ.
1: അപ്പോൾ മൈ ജിയിൽ ഗാഡ്ജറ്റും കിട്ടും, സംരക്ഷണവും കിട്ടും അല്ലേ?
0: അതെ, എല്ലാം ഉണ്ട് മൈ ജിയിൽ.
2: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
2: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
3: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ചേട്ടാ, ടിവി, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, ഇതെല്ലാം EMI ആര് തരാനാ?
2: മൈജി തരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ പിന്തുണയുണ്ട്. ഗാഡ്ജറ്റ്സ് ആയാലും അപ്ലയൻസസ് ആയാലും 0 ഡൗൺ പേയ്മെന്റ്, 0 ഇൻട്രസ്റ്റ്, 0 പ്രോസസിംഗ് ഫീ.
1: ഇഷ്ടം പോലെ വാങ്ങാനും ഉണ്ട് മൈജി, ഇഷ്ടം പോലെ EMI തരുന്നുണ്ട് മൈജി.
3: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.

0: ഫോൺ ആയാലും ലാപ്ടോപ്പ് ആയാലും
1: എ സി ആയാലും ടി വി ആയാലും
0: ഫ്രിഡ്ജ് ആയാലും വാഷിംഗ് മെഷീൻ ആയാലും
1: സ്മാർട്ട് വാച്ച് ആയാലും ആക്സസറീസ് ആയാലും
0: കിച്ചൺ അപ്ലയൻസസ് ആയാലും സ്മോൾ അപ്ലയൻസസ് ഏതായാലും
1: റേഞ്ച് പ്രീമിയം മുതൽ ഇക്കോണമി വരെ
0: ലോകോത്തര ബ്രാൻഡുകളുടെ വലിയ കളക്ഷൻ
2: നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്. അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
3: सुनती हो, कमाल ही हो गया.
4: क्या हो गया ऐसा?
3: सिलेंडर आने में देरी हो रही थी ना, देखो आज आ गया.
4: ये कमाल कैसे हो गया?
3: मैंने www.pgportal.gov.in पर जाकर अपनी कंप्लेंट को बोल कर दर्ज किया और देखो तुरंत एक्शन हुआ.
4: ये तो बहुत बढ़िया पोर्टल है.
3: 22 भारतीय भाषाओं में आप अपनी शिकायत दर्ज कराएं, अपनी समस्या का समाधान और प्राथमिकता का अनुभव पाएं, जैसे हमने पाया. सारी शिकायतों का समाधान सीपी ग्राम्स की समाधान दीदी.
5: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
6: വേണ്ട, ആദ്യം സേവിങ്സ്.
5: ആദ്യം ജിമിക്കി. ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെ ആകൂ ടെൻഷൻ ഫ്രീ.
6: എന്നാലും ആ ജിമിക്കി
5: പോകുന്നോ അതോ ഇഞ്ചക്ഷൻ വേണോ?
7: RBI പറയുന്നു,
5: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
8: Music Mix.

0: ഷോപ്പിക്ക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
4: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

0: ഫോൺ കളവ് പോയോ, വെള്ളത്തിൽ വീണോ, അതോ പൊട്ടിയോ?
1: ആ ഫോണും പോയി, ക്യാഷും പോയി, ടെൻഷനുമായി.
0: എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. നിങ്ങളുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്ക് സംഭവിക്കുന്ന ഫിസിക്കൽ ഡാമേജുകൾക്ക് സംരക്ഷണവുമായി കൂടെയുണ്ട് മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ.
1: അപ്പോൾ മൈജിയിൽ ഗാഡ്ജറ്റ്സും കിട്ടും, സംരക്ഷണവും കിട്ടും അല്ലേ?
0: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ,
2: വിതയുടെ തുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.
3: വല്ലാത്ത ബ്ലോക്ക് തന്നെ ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയപ്പോ എന്തൊരു സമാധാനം അല്ലേ.
4: അതെ അതെ, നീ ആ എഫ് എം ഒന്ന് ഓണാക്ക്.
5: ശ്രോതാക്കളെ, വീണ്ടും ഇതാ ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ഗായകമാർ ചിത്രയും ഗായത്രിയും, ചിത്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, രചന കൈതപ്രം, സംഗീതം ഇളയരാജ.
4: നീ വഴിയിൽ എവിടെയെങ്കിലും ഇളനീർ കിട്ടുകയാണെങ്കിൽ നിർത്തണേ, നല്ല ക്ഷീണം.
3: ഞാനത് അങ്ങോട്ട് പറയായിരിക്കായിരുന്നു, നല്ല ക്ഷീണം. നോക്കാം.

0: ചേട്ടാ രണ്ടളനീര് നല്ല മധുരമുള്ളത് നോക്കി എടുക്കണേ.
1: ആ ശരി സാറേ. സ്ട്രോ അതിലുണ്ട് സാറേ.
0: ആ ഓക്കെ ഞാൻ എടുത്തോളാം.
1: ആ ചേച്ചി ഇതാ ചേച്ചിയുടെ കരിക്ക്.
0: നല്ല മധുരമുള്ള കരിക്കും വെള്ളം ചേച്ചി.
2: ആ അതെ അതെ. ഡാ നീ അവിടെ നോക്കിയേ എന്തോരം കരിക്കുന്നുണ്ടോ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്.
1: എന്ത് ചെയ്യാനാ, ഈ കരിക്ക് വെട്ടിക്കഴിഞ്ഞാ പിന്നെ ഇത് ഇവിടെ തന്നെ കിടക്കും. ഇത് വിടന്നെടുത്ത് മാറ്റാൻ പെടുന്ന പാട് ഒന്നും പറയണ്ട. 4 സെന്റ് പുരയിടം മാത്രമുള്ള ഞാനിത് എവിടെ കൊണ്ടിടാനാ.
0: ചേട്ടാ അതിനൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ കരിക്കും തൊണ്ടിനെ നല്ല ജൈവവളമാക്കി മാറ്റാനുള്ള സാങ്കേതിക വിദ്യ ഇന്നുണ്ട്. ഞങ്ങൾ അതിനെക്കുറിച്ചൊരു ക്ലാസ്സിൽ പങ്കെടുക്കാനാ പോകുന്നത്. ചേട്ടൻ വരുന്നോ?
1: വരണമെന്ന് ആഗ്രഹമുണ്ട്. 2 മിനിറ്റ് ഒന്ന് നിൽക്കാവോ? ദേ ആ കാണുന്നതാ എന്റെ വീട്. മോനെ ഒന്ന് വിളിച്ചേൽപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി ഞാൻ ഇപ്പൊ എത്താം.
0: ആ എന്നാ ചേട്ടൻ റെഡി ആയിക്കോ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ദാ ചേട്ടനെത്തി, നമുക്ക് പോവാം.

0: ആ നമ്മൾ എത്തിയട്ടോ, ഇറങ്ങിക്കോ.
1: ആ ദാ ഇറങ്ങി. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് തന്നെ കാര്യം, ഇനി ഈ കരിക്കുന്നൊണ്ട് കുന്നുകൂടി കിടന്നുള്ള ബുദ്ധിമുട്ടങ്ങ് മാറി കിട്ടുമല്ലോ.
2: ക്ലാസ് തുടങ്ങാറായെന്നാ തോന്നുന്നേ, നമുക്ക് പെട്ടെന്ന് പോവാം.
3: ശ്രദ്ധിക്കുക, ഉടനെ തന്നെ വെള്ളായണി കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുധാബിയുടെ ക്ലാസ് ആരംഭിക്കുന്നതാണ്. എല്ലാവരും ഈ ക്ലാസ് ശ്രദ്ധാപൂർവം കേൾക്കണമെന്ന് അറിയിക്കുകയാണ്.
4: എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വിഷയം, കരിക്കിൻ തൊണ്ടിനെ എങ്ങനെ നല്ല ഒരു ജൈവവളമാക്കാം, അതുപോലെ നടീൽ മിശ്രിതമായി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതാണ്. നമുക്കറിയാം, നഗരങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജൈവ മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രധാന ജൈവ മാലിന്യമാണ് കരിക്കിൻ തൊണ്ട്. പ്രധാനമായും നഗരങ്ങളിലെ കരിക്ക് വിപണന കേന്ദ്രങ്ങളിൽ കരിക്കിൻ വെള്ളത്തിൻ്റെ ഉപയോഗത്തിന് ശേഷം വലിച്ചെറിയുന്ന തൊണ്ടുകളാണ് ജൈവ മാലിന്യമായി തീരുന്നത്. കരിക്കിൻ വെള്ളം ഏറെ ഗുണങ്ങളുള്ള ഒരു പ്രകൃതിദത്ത പാനീയമാണ്. കരിക്കിൻ കാമ്പിനും കരിക്കിൻ വെള്ളത്തിനും നഗരങ്ങളിൽ നല്ല വിപണിയുണ്ട്. പ്രത്യേകിച്ച് വേനൽ മാസങ്ങളിൽ കരിക്ക് വിപണി കൂടുതൽ സജീവമാകുന്നുണ്ട്. കരിക്കിൻ്റെ മൊത്തം ഭാരത്തിൻ്റെ 65% തൊണ്ടിൻ്റെ ഭാരം. അതിനാൽ കരിക്കിൻ്റെ ഉപയോഗം കൂടുന്നതോടെ ജൈവ മാലിന്യമായി കൂടുതൽ അളവിൽ തൊണ്ടും നിക്ഷേപിക്കപ്പെടുന്നു. ജൈവ വസ്തുക്കളുടെ വിഘടനത്തിന് കാലതാമസം വരുത്തുന്ന ഒരു ഘടകമാണ് ലിഗ്നിൻ. കരിക്കിൻ തൊണ്ടിൽ ലിഗ്നിൻ കൂടുതലായി ഉണ്ട്. അതിനാൽ കരിക്കിൻ തൊണ്ട് വിഘടിച്ച് മണ്ണിൽ ചേരാൻ കൂടുതൽ സമയം ആവശ്യമാണ്. ഇത് മറ്റ് പലവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകും. പ്രത്യേകിച്ച് പറഞ്ഞാൽ മഴക്കാലങ്ങളിൽ കരിക്കിൻ തൊണ്ടുകളിൽ വെള്ളം കെട്ടി നിൽക്കും. ഈ വെള്ളത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകും. തന്മൂലം പകർച്ചവ്യാധികൾ കൂടുതലാകും. ഇത് പൊതുജനാരോഗ്യത്തിന് തന്നെ ദോഷം ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ, നഗരങ്ങളിൽ അടിഞ്ഞുകൂടുന്ന കരിക്കിൻ തൊണ്ടുകളെ കൃത്യമായി സംസ്കരിച്ചില്ലെങ്കിൽ വിപത്തുകൾ പലതാണ്. അതിനാൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ് നഗരപ്രദേശങ്ങളിൽ കരിക്കിൻ തൊണ്ടുകളുടെ ശാസ്ത്രീയമായ സംസ്കരണം. എന്നാൽ മാലിന്യമെന്ന് നമ്മൾ കരുതുന്ന കരിക്കിൻ തൊണ്ട് കൃത്യമായി സംസ്കരിക്കാനായാൽ അവയിൽ നിന്ന് മികച്ച ജൈവവളവും നടീൽ മിശ്രിതവുമൊക്കെ ഉൽപ്പാദിപ്പിക്കാനാകും. ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് കരിക്കിൻ തൊണ്ട് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനും തൊണ്ടിൽ നിന്ന് ഗുണമേന്മയുള്ള ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്നതിനും, കൂടാതെ സസ്യങ്ങൾക്കുള്ള വളർച്ചാ മാധ്യമമായ നടീൽ മിശ്രിതം അഥവാ പോട്ടിംഗ് മീഡിയയുടെ ഘടകമായി കരിക്കിൻ തൊണ്ട് കമ്പോസ്റ്റ് ഉപയോഗപ്പെടുത്തുന്നതിലുമുള്ള ഗവേഷണ പഠനങ്ങൾ കേരള കാർഷിക സർവകലാശാലയിൽ നടത്തുകയുണ്ടായി. സർവകലാശാലയുടെ കീഴിൽ തിരുവനന്തപുരം വെള്ളായണിയിൽ പ്രവർത്തിക്കുന്ന കാർഷിക കോളേജിലെ

0: വിഭാഗത്തിലാണ് ഈ രണ്ട് പഠനങ്ങളും നടന്നത്. 2023-25 കാലഘട്ടത്തിൽ നടന്ന ആദ്യ പരീക്ഷണത്തിൽ കരിക്കിൻതൊണ്ട് ഉപയോഗിച്ച് കമ്പോസ്റ്റ് തയ്യാറാക്കുന്നതിലുള്ള സാങ്കേതിക വിദ്യ ചിട്ടപ്പെടുത്തി. ഇതിനായി പലതരം കമ്പോസ്റ്റിംഗ് രീതികൾ പരീക്ഷിച്ചു. മെഷീൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച കരിക്കിൻതൊണ്ടിനൊപ്പം ജൈവവസ്തുക്കളായ കോഴിക്കാരം, ചാണകം, കുമ്മായം, റോക്ക് ഫോസ്ഫേറ്റ് എന്നിവയും ട്രൈക്കോഡർമ ആസ്പെരലം എന്ന മിത്ര ജീവാണുമിശ്രിതവും അനുയോജ്യമായ അളവുകളിൽ ചേർത്ത് കൊടുത്തുള്ള കമ്പോസ്റ്റിംഗ് രീതിയാണ് ഏറ്റവും മികച്ചതെന്ന് കണ്ടെത്തി. ഈ കമ്പോസ്റ്റിംഗ് രീതിയിലൂടെ 2 മാസത്തിനുള്ളിൽ തന്നെ ഗുണമേന്മയുള്ള കരിക്കിൻതൊണ്ട് കമ്പോസ്റ്റ് തയ്യാറായി. കമ്പോസ്റ്റിൻ്റെ CN റേഷ്യോ അഥവാ കാർബൺ നൈട്രജൻ അനുപാതം 14 എന്ന നിലയിൽ ഏറെ അനുകൂലമായിരുന്നു. കൂടാതെ സസ്യപോഷണത്തിന് പ്രയോജനമാകും വിധം സസ്യമൂലകങ്ങളാൽ സമ്പുഷ്ടവുമായിരുന്നു. ഈ കമ്പോസ്റ്റ് പ്രധാന സസ്യമൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം എന്നിവയിൽ മികച്ചു നിന്നു. കൂടാതെ സൂക്ഷ്മമൂലകങ്ങൾ ഇരുമ്പ്, സിങ്ക്, കോപ്പർ എന്നിവയും ഈ കരിക്കിൻതൊണ്ട് കമ്പോസ്റ്റിൽ നല്ല അളവിൽ ഉണ്ടായിരുന്നു. സൂക്ഷ്മജീവികളുടെ സാന്നിധ്യവും കമ്പോസ്റ്റിന്റെ മറ്റൊരു ഗുണമേന്മ സൂചികയായ ഡീഹൈഡ്രജനേസ് എൻസൈമിന്റെ ഉയർന്ന അളവും ഇത്തരം കമ്പോസ്റ്റിൽ കണ്ടെത്തി. പച്ചക്കറി വിളയായ ചീരയിൽ ഈ കരിക്കിൻതൊണ്ട് കമ്പോസ്റ്റ് ജൈവവളമായി ഉപയോഗിച്ചപ്പോൾ ഉയർന്ന വിളവും ഗുണമേന്മയും ലഭിച്ചു. തുടർന്ന് 2024-26 കാലഘട്ടത്തിൽ നടത്തിയ 2-ാമത്തെ പരീക്ഷണത്തിൽ സസ്യങ്ങൾക്കുള്ള മികച്ച നടീൽ മിശ്രിതം തയ്യാറാക്കാൻ കരിക്കിൻതൊണ്ട് കമ്പോസ്റ്റ് ഉപയോഗപ്പെടുത്താമെന്ന് മനസ്സിലാക്കി. ആദ്യ പഠനത്തിലെ തന്നെ കമ്പോസ്റ്റിംഗ് രീതിയിലൂടെ, അതായത് വിഘടിപ്പിച്ച കരിക്കിൻതൊണ്ടിൽ ജൈവവളങ്ങൾ, ജീവാണുമിശ്രിതം, കുമ്മായം എന്നിവ ചേർത്ത് കരിക്കിൻതൊണ്ട് കമ്പോസ്റ്റ് തയ്യാറാക്കി. തുടർന്ന് നടീൽ മിശ്രിതത്തിൽ ചാണകപ്പൊടിക്ക് പകരമായി കരിക്കിൻതൊണ്ട് കമ്പോസ്റ്റ് ഉപയോഗിച്ചാലുള്ള ഗുണഫലങ്ങൾ പഠിച്ചു. നമുക്കറിയാം, സാധാരണ രീതിയിൽ മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ ചേർത്ത് യോജിപ്പിച്ചാണ് നടീൽ മിശ്രിതം തയ്യാറാക്കുന്നത്. എന്നാൽ മണ്ണ്, മണൽ തുടങ്ങിയ ഘടകങ്ങൾക്ക് ലഭ്യത കുറവുണ്ട്. അതിനാൽ മണ്ണിൻ്റെയും മണലിൻ്റെയും അളവ് കുറച്ചുകൊണ്ടും അല്ലെങ്കിൽ മണൽ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടും വ്യത്യസ്ത അളവുകളിൽ കരിക്കിൻതൊണ്ട് കമ്പോസ്റ്റ് ചേർത്ത് കൊടുത്താണ് നടീൽ മിശ്രിതങ്ങൾ തയ്യാറാക്കിയത്. പഠനഫലമായി മണ്ണ്, മണ്ണിര കമ്പോസ്റ്റ്, കരിക്കിൻതൊണ്ട് കമ്പോസ്റ്റ് എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന നടീൽ മിശ്രിതം ഏറ്റവും മികച്ചതാണെന്ന് കണ്ടെത്തി. ഈ മിശ്രിതത്തിൽ കൃഷി ചെയ്ത തക്കാളിക്ക് നല്ല വിളവ് കിട്ടി. കൂടാതെ തക്കാളിക്ക് ശേഷം വളമൊന്നും നൽകാതെ തന്നെ ചീര കൂടി വളർത്തിയെടുക്കാനും മെച്ചപ്പെട്ട വിളവുൽപാദനം ലഭ്യമാകാനും സാധിച്ചു. മണ്ണ്, മണൽ എന്നീ ഘടകങ്ങളുടെ അളവ് കുറയ്ക്കുന്നതിനാൽ കരിക്കിൻ കമ്പോസ്റ്റ് അധിഷ്ഠിത നടീൽ മിശ്രിതത്തിന് ഭാരം കുറവാണ്. അതിനാൽ മട്ടുപ്പാവ് കൃഷി അല്ലെങ്കിൽ ടെറസ് കൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. ടെറസ് കൃഷിക്കായി ഭാരക്കുറവുള്ള നടീൽ മാധ്യമങ്ങൾ ആവശ്യമായി വരുന്ന നഗര കർഷകർക്ക് ഈ മിശ്രിതം ഏറെ ഉപയോഗപ്രദമാണ്. നഗരങ്ങളിൽ പുറന്തള്ളപ്പെടുന്ന കരിക്കിൻതൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ മൂല്യവർദ്ധനം നടത്താമെന്നും അത് നഗര കർഷകർക്ക് ജൈവവളമായും നടീൽ മിശ്രിതമായുമൊക്കെ ഉപയോഗപ്പെടുത്താമെന്നും വെള്ളായണി കാർഷിക കോളേജിലെ ഈ പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു.
1: കരിക്കിൻതൊണ്ടിനെ എങ്ങനെ നല്ലൊരു ജൈവവളമാക്കാം, അതുപോലെ തന്നെ നടീൽ മിശ്രിതമായി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ് നിങ്ങളെല്ലാവരും ഇതുവരെ കേട്ടത്. ഏറെ ഉപകാരപ്രദമായ ഈ ക്ലാസ് നയിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുധാബി. നാം പാഴാക്കി കളയുന്ന കരിക്കിൻതൊണ്ട് കമ്പോസ്റ്റായി നമുക്ക് ഇനി മുതൽ കൃഷിയിടത്തിൽ ഉപയോഗിക്കാം, നല്ലൊരു വളമായി അത് മാറും. ഈ ക്ലാസ് ശ്രവിച്ച എല്ലാവരും ഇനി മുതൽ കരിക്കിൻതൊണ്ട് പാഴാക്കാതെ കമ്പോസ്റ്റാക്കി മാറ്റി നമ്മുടെ കൃഷിയിടങ്ങളിൽ പ്രയോഗിക്കണം എന്നുകൂടി അറിയിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

FM പ്രധാന വാർത്തകൾ. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ കരുത്ത് രാജ്യത്തിനു മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ റെക്കോർഡ് വളർച്ച നിലനിർത്തി ഇന്ത്യൻ റെയിൽവേ. സെപ്റ്റംബർ മാസത്തിൽ മാത്രം ചരക്ക് നീക്കത്തിൽ റെയിൽവേ 6.14% മികച്ച വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്നുക്ഷാമം പരിഹരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. വയോജന ബില്ല് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്ന് മുഖ്യമന്ത്രി. കേരളത്തിന്റെ കായിക പ്രതിഭകളെ ആദരിക്കുന്ന സ്പോർട്സ് നൈറ്റ് കേരളം ഇന്ന് വൈകിട്ട് 6:30 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ ഭാഗമായി നടപ്പാക്കുന്ന അഗ്രിസ്റ്റോക്ക് കർഷക രജിസ്ട്രിയിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത് ഫാർമർ ഐ ഡി നേടിയ കർഷകർ തങ്ങളുടെ പേരിലുള്ള മുഴുവൻ കൃഷിഭൂമികളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി രജിസ്ട്രി പുതുക്കണമെന്ന് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്തെ ബാറുകളിൽ 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം നൽകിയാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. ഉച്ചഭക്ഷണ വിതരണത്തിൽ ക്രമക്കേടുകൾ നടന്നുവെന്ന് പരാതി വന്ന തിരുവനന്തപുരം പോത്തൻകോട് സ്കൂളിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ പരിശോധന നടത്തി. FM പ്രധാന വാർത്തകൾ കേൾക്കാം.

0: ചേട്ടാ ഫോൺ കേടായല്ലോ.
1: അതിനെന്താ, മൈ ജി കെയറിൽ കൊടുക്കാമല്ലോ.
0: പക്ഷെ ഇത് മൈ ജിയിൽ നിന്ന് വാങ്ങിയതല്ല.
1: അതൊന്നും പ്രശ്നമല്ല, എവിടെ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റുകൾക്കും മൈ ജി കെയറിൽ സർവീസ് ലഭിക്കും.
2: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും സുരക്ഷിതവും സുതാര്യവുമായ ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ്.
0: അപ്പൊ സെയിൽസ് മാത്രമല്ല, സർവീസും ഉണ്ട് മൈ ജിയിൽ അല്ലേ?
3: അതെ, എല്ലാം ഉണ്ട് മൈ ജിയിൽ.

വളരുന്ന ഭാരതം. വർഷത്തിൽ 5 കോടിയിലധികം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ബംഗളൂരുവിന്റെ മനോഹരമായ 2 എയർപോർട്ട് ടെർമിനൽ, 10,000-ൽ അധികം ചതുരശ്ര മീറ്റർ പച്ചപ്പും തൂക്കുപൂന്തോട്ടങ്ങളും നിറഞ്ഞ 100% ഹരിതോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പസ്, കെമ്പഗൌഡയുടെ 108 അടി ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വെങ്കല പ്രതിമ ഉയർന്നു നിൽക്കുന്ന പൈതൃക ഭൂമി, പ്രകൃതിയും

ആധുനികതയും സമ്മേളിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളം കെംപെഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 2. വളരുന്ന ഭാരതം.

0: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
1: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
0: അതെന്താ മാഷേ?
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ചേട്ടാ ഫോൺ കേടായല്ലോ.
1: അതിനെന്താ, മൈ ജി കെയറിൽ കൊടുക്കാമല്ലോ.
0: പക്ഷേ ഇത് മൈ ജിയിൽ നിന്ന് വാങ്ങിയതല്ല.
1: അതൊന്നും പ്രശ്നമല്ല, എവിടെ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റുകൾക്കും മൈ ജി കെയറിൽ സർവീസ് ലഭിക്കും.
2: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും സുരക്ഷിതവും സുതാര്യവുമായ ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ്.
0: അപ്പൊ സെയിൽസ് മാത്രമല്ല, സർവീസും ഉണ്ട് മൈ ജിയിൽ അല്ലേ?
3: അതെ, എല്ലാം ഉണ്ട് മൈ ജിയിൽ.

0: ചേട്ടാ ഫോൺ കേടായല്ലോ.
1: അതിനെന്താ, മൈ ജി കെയറിൽ കൊടുക്കാമല്ലോ.
0: പക്ഷെ ഇത് മൈ ജിയിൽ നിന്ന് വാങ്ങിയതല്ല.
1: അതൊന്നും പ്രശ്നമല്ല, എവിടെ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റുകൾക്കും മൈ ജി കെയറിൽ സർവീസ് ലഭിക്കും.
2: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും സുരക്ഷിതവും സുതാര്യവുമായ ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ്.
0: അപ്പൊ സെയിൽസ് മാത്രമല്ല, സർവീസും ഉണ്ട് മൈ ജിയിൽ അല്ലേ?
3: അതെ, എല്ലാമുണ്ട് മൈ ജിയിൽ.
4: ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മഹാരാജ എന്ന ചിത്രത്തിൽ നിന്ന്.

0: ഫോൺ ആയാലും ലാപ്ടോപ്പ് ആയാലും
1: എ സി ആയാലും ടി വി ആയാലും
0: ഫ്രിഡ്ജ് ആയാലും വാഷിംഗ് മെഷീൻ ആയാലും
1: സ്മാർട്ട് വാച്ച് ആയാലും ആക്സസറീസ് ആയാലും
0: കിച്ചൺ അപ്ലയൻസസ് ആയാലും സ്മോൾ അപ്ലയൻസസ് ഏതായാലും
1: റേഞ്ച് പ്രീമിയം മുതൽ ഇക്കോണമി വരെ
0: ലോകോത്തര ബ്രാൻഡുകളുടെ വലിയ കളക്ഷൻ
2: നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത് അതെ എല്ലാം ഉണ്ട് മൈജിയിൽ
3: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം സോനു നിഗം ആലപിച്ച ഗാനം ചിത്രം സാത്യാ

0: വ്യാജ സന്ദേശങ്ങളും തെറ്റായ വാർത്തകളും കണ്ട് ആശയക്കുഴപ്പത്തിലാകാറുണ്ടോ?
1: ഫോർവേഡ് ചെയ്യുന്നതിന് മുൻപ് സത്യം തിരിച്ചറിയൂ.
0: കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വസ്തുതാ പരിശോധനാ സംവിധാനം PIB ഫാക്ട് ചെക്ക്.
1: കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകൾ, നയങ്ങൾ, വിജ്ഞാപനങ്ങൾ, സാമ്പത്തിക ആനുകൂല്യങ്ങൾ എന്നിവയുടെ സത്യാവസ്ഥ ഇനി എളുപ്പത്തിൽ കണ്ടെത്താം.
0: ഏതെങ്കിലും സന്ദേശത്തിൽ സംശയം തോന്നിയാൽ ഉടൻ തന്നെ factcheck.pib.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക,
1: അല്ലെങ്കിൽ 8799711259 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ factcheck@pib.gov.in എന്ന ഇമെയിലിലോ നിങ്ങൾക്ക് സംശയമുള്ള വിവരങ്ങൾ അയച്ചു നൽകൂ.
0: വ്യാജ വാർത്തകളെ തടയാം, സത്യസന്ധമായ വിവരങ്ങൾ മാത്രം പങ്കുവയ്ക്കാം. PIB ഫാക്ട് ചെക്ക്. സത്യമറിയാം, സുരക്ഷിതരാകാം.
2: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ദിലി കാ തക് എന്ന ചിത്രത്തിലെ ഗാനം.

0: ചേട്ടാ ഫോൺ കേടായല്ലോ.
1: അതിനെന്താ, മൈ ജി കെയറിൽ കൊടുക്കാമല്ലോ.
0: പക്ഷേ ഇത് മൈ ജിയിൽ നിന്ന് വാങ്ങിയതല്ല.
1: അതൊന്നും പ്രശ്നമല്ല, എവിടെ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റുകൾക്കും മൈ ജി കെയറിൽ സർവീസ് ലഭിക്കും.
2: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും സുരക്ഷിതവും സുതാര്യവുമായ ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ്.
0: അപ്പൊ സെയിൽസ് മാത്രമല്ല, സർവീസും ഉണ്ട് മൈ ജിയിൽ അല്ലേ?
3: അതെ, എല്ലാമുണ്ട് മൈ ജിയിൽ.
4: ഇനി കേൾക്കാം സാവരി എന്ന ചിത്രത്തിലെ ഗാനം.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി കേൾക്കാം. മജ്റൂഹ് സുൽത്താൻപുരിയുടെ വരികൾക്ക് രാഹുൽ ദേവ് ബർമാൻ സംഗീതം നൽകി. ആശാ ഭോസ്ലെ, മുഹമ്മദ് റഫി എന്നിവർ ആലപിച്ച ഗാനം. ചിത്രം തീസ്രി മൻസിൽ.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. FM പ്രധാന വാർത്തകൾ. സുരക്ഷാ സാങ്കേതിക മേഖലകളിൽ അതിവേഗമുള്ള മാറ്റങ്ങൾ സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ റെക്കോർഡ് വളർച്ച നിലനിർത്തി ഇന്ത്യൻ റെയിൽവേ. സെപ്റ്റംബർ മാസത്തിൽ മാത്രം ചരക്ക് നീക്കത്തിൽ റെയിൽവേ 6.14% മികച്ച വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്നുക്ഷാമം പരിഹരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. വയോജന ബില്ല് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്ന് മുഖ്യമന്ത്രി. ആധാർ കാർഡിൽ 5-15 വയസ്സുകളിലെ നിർബന്ധിത ബയോമെട്രിക് സൗജന്യമായി പുതുക്കുന്നതിന് 2027 സെപ്റ്റംബർ വരെ അവസരം. ആധാർ ആപ്പിലൂടെ സൗജന്യമായി December 31 വരെ ജനങ്ങൾക്ക് ഇമെയിൽ ID ചേർക്കാനും അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കും. പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റ വിദ്യാർത്ഥിക്ക് സർക്കാർ 2,00,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. 6 ആഴ്ചയ്ക്കകം തുക നൽകണം. പിന്നീട് ഈ തുക ഉത്തരവാദികളായ SIയിൽ നിന്നും 4 പോലീസുകാരിൽ നിന്നുമായി സർക്കാരിന് തിരിച്ചുപിടിക്കാമെന്നും കമ്മീഷൻ ഉത്തരവിൽ വ്യക്തമാക്കി. തോട്ടം മേഖലയിലെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ സർക്കാരിന്റെ അനുമതി ലഭിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, IoT, റോബോട്ടിക്സ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയാണ് കേന്ദ്രം പ്രവർത്തിക്കുക. CMRൽ എക്സാലോജിക് പണമിടപാട് കേസിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിന് അടിയന്തര സ്റ്റേ ഇല്ല. കേന്ദ്ര ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിർദ്ദേശങ്ങൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ വെബ്സൈറ്റിൽ ലഭ്യമാക്കി. കുട്ടികളുടെ വിഷയങ്ങളിൽ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളാണ് വെബ്സൈറ്റിലുള്ളത്. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 7 മണിക്ക്.

0: ഈ പ്രക്ഷേപണത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം നന്ദിത സന്ദീപ്.
1: ഗാനകേളി.
0: ഗാനകേളിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യ ഗാനം കേൾക്കാം. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് മെജോ ജോസഫ് സംഗീതം നൽകി വിനീത് ശ്രീനിവാസൻ, ജ്യോത്സ്ന എന്നിവർ ചേർന്നാൽ

0: പൂക്കാട് കലാലയം, മികച്ച കലാഭ്യസന കേന്ദ്രം, അരനൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യം.
1: പൂക്കാട് കലാലയം ചേമഞ്ചേരിയിലും ഉള്ളേരി കേന്ദ്രത്തിലും കലാപരിശീലന ക്ലാസ്സിലേക്കുള്ള പ്രവേശനം ഒക്ടോബർ 1 മുതൽ 31 വരെ.
0: കർണാടക സംഗീതം, മൃദംഗം, ചെണ്ട, ഗിറ്റാർ, കീബോർഡ്, വയലിൻ, പുല്ലാങ്കുഴൽ, ജാസ് ഡ്രംസ്, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, വെസ്റ്റേൺ ഡാൻസ്, ചിത്രരചന, മ്യൂറൽ ചിത്രം എന്നിവയിൽ വിദഗ്ധ അധ്യാപകരുടെ ക്ലാസുകൾ.
1: പൂക്കാട് കലാലയം ചേമഞ്ചേരി. ഫോൺ 9446068788.
2: ഇനി കേൾക്കാം ആമി എന്ന ചിത്രത്തിന് വേണ്ടി ശ്രേയ ഘോഷാൽ, അർണബ് ദത്ത എന്നിവർ ആലപിച്ച ഗാനം. റഫീഖ് അഹമ്മദിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: ചേട്ടാ, ടി വി, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ ഇതെല്ലാം EMI ആര് തരാനാ?
1: മൈജി തരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ പിന്തുണയുണ്ട്. ഗാഡ്ജറ്റ്സ് ആയാലും അപ്ലയൻസസ് ആയാലും 0 down payment, 0 interest, 0 processing fee.
0: ഇഷ്ടം പോലെ വാങ്ങാനും ഉണ്ട് മൈജി, ഇഷ്ടം പോലെ EMI തരുന്നുണ്ട് മൈജി.
2: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
3: ഇനി കേൾക്കാം ഭൂമിക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനം. PK ഗോപിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഇനി കേൾക്കാം സവിധം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും ചേർന്നാലപിച്ച ഗാനം. കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: ഭാരതത്തിന്റെ സ്വന്തം ശബ്ദം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിൽ.
1: പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ്.
0: ആകാശവാണിയുടെ 200-ലധികം തത്സമയ റേഡിയോ ചാനലുകൾ,
1: 40-ഓളം ഭാഷകളിലെ തത്സമയ വാർത്തകളും പോഡ്കാസ്റ്റുകളും,
0: ദൂരദർശന്റെ പ്രധാന ടിവി ചാനലുകളും ലൈവ് സ്ട്രീമിംഗും എല്ലാം ഒരൊറ്റ മൊബൈൽ ആപ്പിൽ. പ്രവാസി മലയാളികൾക്ക് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ജിയോ മാപ്പിംഗ് വഴി നിങ്ങളുടെ പ്രിയപ്പെട്ട ആകാശവാണി നിലയത്തിന്റെ പരിപാടികൾ നിമിഷ നേരം കൊണ്ട് കണ്ടെത്താം.
1: ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ന്യൂസ് ഓൺ എയർ. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യം. ഗാനകേളിൽ ഇനി കേൾക്കാം ഷിബു ചക്രവർത്തി, ഔസേപ്പച്ചൻ കൂട്ടുകെട്ടിൽ എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ദിനരാത്രങ്ങൾ.

0: ചേച്ചി, പഴയ ഫോണിന് എന്തിനാ?
1: അത് മൈജിയിലെ നെക്സ്റ്റ് ചേഞ്ച് ചെയ്താ പോരെ.
0: പക്ഷെ ഫോൺ മാറ്റി ടിവി എടുക്കാമോ?
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും എന്തും എന്തിനോട് മാറ്റിയെടുക്കാം.
2: പ്രോഡക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് വില നൽകുന്നതും മൈജി തന്നെ. നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്. അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
3: ഇനി അല്പസമയത്തിനകം 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ ഗാനകേളി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ
4: തുടങ്ങാം. ഇൻവെസ്റ്റിംഗിന്റെ പാഠം

0: ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യസുരക്ഷയ്ക്ക് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണം ഏറെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വയോജനക്ഷേമ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ഇന്ന് ആദ്യ യോഗം ചേർന്നു. യു പി ഐ വാണിജ്യ ഇടപാടുകൾക്ക് എം ഡി ആർ ഏർപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് എൻ പി സി ഐ. തുലാവർഷം രണ്ട് ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ഐ സി സി പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. വാർത്തകൾ വിശദമായി. രാജ്യസുരക്ഷയ്ക്ക് സൈനിക ശേഷിയോടൊപ്പം ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണവും വളരെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാഷ്ട്രപതി ഭവനിൽ 66-ാമത് ദേശീയ ഡിഫൻസ് കോളേജ് കോഴ്സ് അംഗങ്ങളുമായി സംവദിക്കുകയായിരുന്നു രാഷ്ട്രപതി. സുരക്ഷയുമായും സാങ്കേതിക വിദ്യയുമായും ബന്ധപ്പെട്ട പ്രയോഗതലങ്ങൾ നിരന്തരം മാറുന്നതായും സങ്കീർണമായ വെല്ലുവിളികളാണ് പുതുതായി രൂപപ്പെടുന്നതെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി. മാറുന്ന സാഹചര്യത്തിന് യോജിച്ച വിധത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കി ണ്ടതുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. ലഡാക്ക് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ചൈന എത്ര നിഷേധിച്ചാലും ഈ വസ്തുതയ്ക്ക് മാറ്റമൊന്നും സംഭവിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലഡാക്കിനെക്കുറിച്ച് ചൈനീസ് പക്ഷം നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്നും മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയോജനങ്ങളെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ശേഖരിക്കുമെന്നും ഒറ്റയ്ക്കല്ല എന്ന വിശ്വാസം ഇവരിൽ സൃഷ്ടിക്കാൻ അയൽക്കൂട്ട മാതൃകയിൽ സംവിധാനം ഒരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: ഡിപ്പാർട്ട്മെന്റ് ഓഫ് സീനിയർ സിറ്റിസൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് പൂർണ്ണമായൊരു വെൽഫെയർ പ്രോജക്ട് ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അതിന്റെ ഒരു കമ്പോണന്റ് കെയർ ആണ്. അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് സിൽവർ ഇക്കോണമിയാണ്. അതായത് 60 വയസ്സ് കഴിഞ്ഞ ഈ ആളുകളിലെ അവരുടെ ജീവിത പരിചയം, അവരുടെ നോളജ്, ജ്ഞാനം, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ മാറ്റണം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് കെയർ ആണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ മുതിർന്ന പൌരന്മാരുടെ മുഴുവൻ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഒരു അയൽക്കൂട്ടം പോലുള്ള ഒരു സംവിധാനം കൂടി നമ്മുടെ എല്ലാ വാർഡുകളിലും നമുക്ക് ഉണ്ടാക്കണം. നമുക്ക് ഒരാൾ ഒറ്റയ്ക്കായി പോകരുത്. അതാണ് ഈ ബില്ലിന്റെയൊക്കെ യഥാർത്ഥ ലക്ഷ്യം.
1: ബിൽ സഭ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു.

0: ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്ന് ക്ഷാമം, ചികിത്സാ പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തു നിന്നും കെ വി സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമതയില്ലായ്മ കാരണം 10,000 രോഗികൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകിവന്നിരുന്ന ജീവിതശൈലി രോഗ മരുന്നുകൾ മുടങ്ങിയതായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്നും മരുന്ന് ക്ഷാമം അടിയന്തരമായി പരിഹരിച്ചതായും മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്നും സാധാരണക്കാരുടെ ആശ്രയമാണ് സർക്കാർ ആശുപത്രികളെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ബാറുകളിൽ 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് മദ്യം കൊടുത്താൽ കൂടുതൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് എക്സൈസ് മന്ത്രി എം ലിജു. നെടുമ്പാശ്ശേരി വാഹനാപകടത്തിൽ പ്രതിയായ 19 വയസ്സുകാരന് മദ്യം നൽകിയ 3 ബാറുകൾക്കെതിരെ എക്സൈസ് വകുപ്പ് കേസെടുത്തതായും മന്ത്രി ചോദ്യോത്തരവേളയിൽ നിയമസഭയിൽ പറഞ്ഞു. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ആദ്യ യോഗം ചേർന്നു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്താണ് യോഗം ചേർന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: സംസ്ഥാനത്ത് ജനങ്ങൾക്ക് ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കി സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചത്. മുഖ്യമന്ത്രി ചെയർമാനും ആരോഗ്യമന്ത്രി വൈസ് ചെയർമാനും ആരോഗ്യരംഗത്തെ വിദഗ്ധർ അംഗങ്ങളുമായാണ് കേരള ഹോളിസ്റ്റിക് മോഡൽ ഫോർ ഹെൽത്ത്, വെൽനസ് ആൻഡ് ലോങ്ജിവിറ്റി ടാസ്ക് ഫോഴ്സ് രൂപം നൽകിയത്. രാജ്യത്താദ്യമായാണ് ഒരു സംസ്ഥാനം രോഗങ്ങൾ തടയുന്നതിനും തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനും മികച്ച ചികിത്സ ഉറപ്പാക്കി ആരോഗ്യകരമായ വാർദ്ധക്യ ത്തിനുമായി സമഗ്ര പദ്ധതി നടപ്പാക്കുന്നത്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: യുപിഐ വാണിജ്യ ഇടപാടുകൾക്ക് MDR ഏർപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഉത്സവ സീസൺ കണക്കിലെടുത്താണ് തീരുമാനം. നടപ്പാക്കുന്ന തീയതി പിന്നീട് അറിയിക്കും. ഈ മാസം 15 മുതൽ MDR നടപ്പാക്കാനായിരുന്നു മുൻപ് തീരുമാനിച്ചിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. GST കൌൺസിൽ രാജ്യത്ത് സൃഷ്ടിച്ച നിർണായക മാറ്റങ്ങളെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനമെന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയുടെ നികുതി പരിഷ്കരണ യാത്രയിൽ സുപ്രധാന ചുവടുവയ്പായി 2017 July 1 ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈടാക്കുന്ന പലവിധ നികുതികളെ ഏകീകൃത സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാൻ ഇതിലൂടെ സാധിച്ചു. GST ഘടന കൂടുതൽ ലളിതവൽക്കരിക്കാനുള്ള നടപടികളും GST കൌൺസിൽ കഴിഞ്ഞ വർഷം സ്വീകരിച്ചു. നെല്ല് സംഭരണത്തിൽ സപ്ലൈകോ നേരിടുന്ന സാമ്പത്തിക ബാധ്യത തീർക്കാൻ സംസ്ഥാന സർക്കാർ 63.37 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. 2022-23 സംഭരണ വർഷത്തിൽ മില്ലുടമകൾക്കുണ്ടായ നഷ്ടം പരിഹരിക്കാനാണ് ബജറ്റ് വിഹിതത്തിൽ നിന്നും തുക അനുവദിച്ചത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിന് അടിയന്തര സ്റ്റേ നൽകാതെ ഹൈക്കോടതി. കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരായ വിജിലൻസ് FIRന് എതിരെ നൽകിയ അപ്പീൽ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ച് തീരുമാനം പിന്നീട് അറിയിക്കും. കേസെടുക്കാൻ മതിയായ തെളിവുകൾ ഇല്ലായിരുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഹർജിയെ ED കോടതിയിൽ എതിർത്തു. തോട്ടം മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ അനുമതി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, IoT, റോബോട്ടിക്സ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയാണ് കേന്ദ്രം പ്രവർത്തിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: മലനിരകളിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥാ വ്യതിയാനവും മൂലം തോട്ടം മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്ക് ചെലവ് കുറഞ്ഞ ഓട്ടോമേഷൻ സംവിധാനങ്ങളിലൂടെ പരിഹാരം കണ്ടെത്താനാണ് ശ്രമം. ഇതിന്റെ ഭാഗമായി സ്മാർട്ട് ജലസേചനം, റോബോട്ടിക് വിളവെടുപ്പ്, കീടനിയന്ത്രണത്തിനുള്ള ഡ്രോൺ സംവിധാനങ്ങൾ എന്നിവ ഇവിടെ വികസിപ്പിക്കും. വികസിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനൊപ്പം വ്യവസായ അക്കാദമിക സഹകരണവും പദ്ധതിയിലൂടെ ശക്തിപ്പെടുത്തും. വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്രായോഗിക പരിശീലനവും ഉറപ്പാക്കുന്നതിലൂടെ സ്മാർട്ട് അഗ്രികൾച്ചർ മേഖലയിൽ പുതിയ തൊഴിൽ സംരംഭകത്വ സാധ്യതകളുമാണ് ഇതിലൂടെ തുറക്കുന്നത്.
0: അടുത്ത 2 ദിവസത്തിനുള്ളിൽ കാലവർഷം രാജ്യത്തെ അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുകൂടി പിന്മാറുമെന്നും തെക്കേ ഇന്ത്യയിൽ ഇതോടൊപ്പം തുലാവർഷം ആരംഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സംസ്ഥാനത്ത് സാധ്യതയുള്ളതിനാൽ മറ്റന്നാൾ 5 ജില്ലകളിലും വെള്ളിയാഴ്ച 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4

ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സെപ്റ്റംബറിലെ ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരുഷ വനിതാ വിഭാഗങ്ങളിലെ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. ഏഷ്യാകപ്പിലും ഏഷ്യൻ ഗെയിംസിലും കാഴ്ചവെച്ച മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ഷഫാലിക്ക് കരിയറിലെ രണ്ടാമത്തെ പ്ലെയർ ഓഫ് ദ മന്ത് നേടിക്കൊടുത്തത്. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ മികച്ച പ്രകടനമാണ് ശുഭ്മാൻ ഗില്ലിനെ അഞ്ചാം തവണ പുരസ്കാരത്തിന് അർഹനാക്കിയത്. സംസ്ഥാന കായിക ദിനത്തോടനുബന്ധിച്ച് കേരളത്തിന്റെ കായിക പ്രതിഭകളെ ആദരിക്കുന്ന സ്പോർട്ട് നൈറ്റ് കേരളം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ജി വി രാജ പുരസ്കാരം, മറ്റ് കായിക പുരസ്കാരങ്ങൾ എന്നിവ ചടങ്ങിൽ സമ്മാനിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1109 പോയിന്റും നിഫ്റ്റി 359 പോയിന്റും നേട്ടത്തിൽ ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യസുരക്ഷയ്ക്ക് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണം ഏറെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വയോജനക്ഷേമ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ഇന്ന് ആദ്യ യോഗം ചേർന്നു. UPI വാണിജ്യ ഇടപാടുകൾക്ക് MDR രേഖപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് NPCI. തുലാവർഷം രണ്ട് ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിൽ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

103.6 Real FM. ഗാനകേളി. ഗാനകേളി തുടരുന്നു. കേൾക്കാം ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. യേശുദാസ് ആലപിച്ച ഗാനം ചിത്രം കുയിലിനെ തേടി.

0: ചേച്ചി, ഈ പഴയ ഫോൺ ഇനി എന്തിനാ?
1: അത് മൈജിയിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്താ പോരെ.
0: പക്ഷെ ഫോൺ മാറ്റി ടിവി എടുക്കാമോ?
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും എന്തും എന്തിനോട് മാറ്റിയെടുക്കാം.
2: പ്രോഡക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് വില നൽകുന്നതും മൈജി തന്നെ. നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്. അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
3: ഗാനകേളിയിൽ ഇനി കേൾക്കാം നിഴലാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം. വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: വളരുന്ന ഭാരതം. പഴയ രാജ്പഥിനെ പുനരുദ്ധരിച്ച് തലസ്ഥാന നഗരിക്ക് അലങ്കാരമായി മാറിയ അത്യാധുനിക കർത്തവ്യ പഥ്, വിവിധ മന്ത്രാലയങ്ങളെ ഒരു കുടക്കീഴിൽ അണിനിരത്തി സദ്ഭരണത്തിന് പുതിയ രൂപം നൽകുന്ന കർത്തവ്യ ഭവനും സേവാ തീർത്ഥും, 30% ഊർജ ലാഭവും ആണ്ടിൽ 5.5 ലക്ഷത്തോളം യൂണിറ്റ് സോളാർ ഊർജവും ഉൽപ്പാദിപ്പിക്കുന്ന ഹരിത ക്യാമ്പസ്, ഭാരതത്തിന്റെ തലസ്ഥാന നഗരിയിൽ പുതിയ ഭരണ സംസ്കാരം കുറിച്ച വിപ്ലവകരമായ മാറ്റം, സെൻട്രൽ വിസ്ത. വളരുന്ന ഭാരതം.
1: ഗാനകേളിയിൽ കേൾക്കാം No. 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രാലപിച്ച ഗാനം. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ജെറി അമൽദേവ്.

FM പ്രധാന വാർത്തകൾ. രാജ്യസുരക്ഷയ്ക്ക് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണം ഏറെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വയോജന ക്ഷേമ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നെല്ല് സംഭരണത്തിൽ സപ്ലൈകോ നേരിടുന്ന ബാധ്യത തീർക്കാൻ സർക്കാർ ഇടപെടൽ. രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സംഭരണ വർഷത്തിൽ ഉണ്ടായ സാമ്പത്തിക ബാധ്യതയായ 63.37 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ദൌത്യസേന ഇന്ന് ആദ്യ യോഗം ചേർന്നു. UPI വാണിജ്യ ഇടപാടുകൾക്ക് MDR ഏർപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് NPCI. ദേശീയ ഏകതാ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള പോലീസ് സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ മോട്ടോർ സൈക്കിൾ റാലി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരള പോലീസിലെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് കമാൻഡോകളാണ് റാലിയിൽ പങ്കെടുക്കുന്നത്. തുലാവർഷം 2 ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. ICC പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലും. 57th ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മീഡിയ അക്രഡിറ്റേഷന് അപേക്ഷിക്കാനുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കും. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഔദ്യോഗിക അക്രഡിറ്റേഷൻ പോർട്ടൽ വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 8 മണിക്ക്.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വെയർ.
1: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
2: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: एनडीटी कानून के विभिन्न प्रावधानों के तहत लिंग जांच करने और करवाने वाले दोनों को 3 से 5 साल तक की कैद और जुर्माने की सजा है।
1: स्वास्थ्य एवं परिवार कल्याण मंत्रालय, भारत सरकार द्वारा जनहित में जारी।
2: ഇനി അല്പസമയത്തിനകം 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
3: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സുരക്ഷാ സാങ്കേതിക മേഖലകളിൽ അതിവേഗമുള്ള മാറ്റങ്ങൾ സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ തന്ത്രപരമായ ദീർഘവീക്ഷണം ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഭീകരവാദം, അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഒന്നിച്ച് പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയോജനക്ഷേമ ബിൽ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു. ബിൽ ലോകത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരി ഉപയോഗിച്ച് വാഹനമോടിച്ച് അപകട മരണങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന് പ്രത്യേക നിയമം കൊണ്ടുവരുന്ന കാര്യം ആലോചനയില്ലെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. തുലാവർഷം 2 ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. ICC പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങളായ ശുഭ്മാൻ ഗില്ലും ഷഫാലി വർമ്മയും. വാർത്തകൾ വിശദമായി. സുരക്ഷാ സാങ്കേതിക മേഖലകളിൽ അതിവേഗമുള്ള മാറ്റങ്ങൾ സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ മികച്ച തയ്യാറെടുപ്പും തന്ത്രപരമായ ദീർഘവീക്ഷണവും ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 66ാമത് ദേശീയ ഡിഫൻസ് കോളേജ് കോഴ്സ് അംഗങ്ങളുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ശ്രീമതി മുർമു. സൈബർ സുരക്ഷ, ബഹിരാകാശ സാങ്കേതിക വിദ്യ, ബയോടെക്നോളജി തുടങ്ങിയ പുതിയ മേഖലകളിലേക്ക് ആധുനിക യുദ്ധതന്ത്രങ്ങൾ വ്യാപിച്ചിരിക്കുന്നതിനാൽ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുക എന്നതിന് കൂടുതൽ പ്രാധാന്യം കൈവന്നിട്ടുണ്ടെന്ന് രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഡിജിറ്റൽ കരുത്ത് ഇന്ത്യയ്ക്ക് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്ലൂംബെർഗ് ന്യൂ ഇക്കോണമി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അധികാരം ജനശാക്തീകരണത്തിന് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഭരണരീതിയുടെ അടിസ്ഥാന തത്വമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റുള്ളവരെ ശക്തിപ്പെടുത്താനുള്ള ശേഷിയാണ് യഥാർത്ഥ അധികാരമെന്ന് വ്യക്തമാക്കിയ ശ്രീ മോദി, സാങ്കേതികവിദ്യ, ഡാറ്റ, അറിവ്, നവീകരണം എന്നിവ 21-ാം നൂറ്റാണ്ടിന്റെ ശക്തി സ്രോതസ്സുകളാണെന്നും പറഞ്ഞു. ഭീകരവാദം, അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഒന്നിച്ച് പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ന്യൂഡൽഹിയിൽ ആരംഭിച്ച ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുന്നതിന് രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറേണ്ടതിന്റെ ആവശ്യകതയ്ക്കും കേന്ദ്രമന്ത്രി ഊന്നൽ നൽകി.
4: आतंकवादियों, उनके सहायकों, आपराधिक नेटवर्क, वित्तीय चैनल और सीमा पार गतिविधियों पर सत्यापित तथा कार्रवाई योग्य सूचना का समय पर आदान प्रदान हमारी सामूहिक सुरक्षा को मजबूत कर सकता है.
3: മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്നും മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്നുക്ഷാമം, ചികിത്സാപിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തുനിന്നും കെ വി സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമത ഇല്ലായ്മ കാരണം 10,000-ക്കണക്കിന് രോഗികൾക്ക് ജീവിതശൈലി രോഗമരുന്നുകൾ മുടങ്ങിയതായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്നും മരുന്നുക്ഷാമം അടിയന്തരമായി പരിഹരിച്ചതായും മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. മദ്യപിച്ചും മയക്കുമരുന്നുകൾ ഉപയോഗിച്ചും വാഹനമോടിച്ച് അപകട മരണങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനായി പ്രത്യേക നിയമം കൊണ്ടുവരുന്ന കാര്യം ആലോചനയിലെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. ലഹരിക്ക് അടിമപ്പെട്ട് ബോധപൂർവമെന്ന മട്ടിൽ വാഹനമോടിച്ച് ജീവഹാനി ഉണ്ടാക്കുന്നവരുടെ വാഹനം കണ്ടുകെട്ടാനും ജയിലിലടയ്ക്കാനുമുള്ള നടപടികൾ കർശനമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഇത് കൃത്യമായി പാലിക്കുമെന്ന് ഉറപ്പു നൽകുന്നതായും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. രാജ്യത്തിന്റെ പുരോഗതിക്കും വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും ആരോഗ്യ

0: മുതിർന്നവരും ശാക്തീകരിക്കപ്പെട്ടവരുമായ ലഹരിമുക്ത യുവത്വം അനിവാര്യമാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് യുവ സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം രാജ്യത്തെ യുവതലമുറയുടെ വളർച്ചയെയും കഴിവുകളെയും സാരമായി ബാധിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.
1: Any society which comes under the grip of the substance abuse in any way, it is killing of the whole generation. If we can't clean our society, if we are not successful in Nashamukt, then we will have a huge challenge for Viksit Bharat.
0: വ്യക്തി വ്യാപാര യു പി ഐ ഇടപാടുകൾക്കുള്ള മെർച്ചന്റ് ഡിസ്കൌണ്ട് നിരക്ക് ദീപാവലിക്ക് ശേഷമേ നടപ്പിലാക്കൂവെന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. വരാനിരിക്കുന്ന ഉത്സവ സീസൺ മുൻനിർത്തി ഇന്ന് ചേർന്ന യു പി ഐ ആന്റ് സർവീസസ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടേതാണ് തീരുമാനം. നിരക്കിൽ നടപ്പിലാക്കുന്ന തീയതി പിന്നീട് അറിയിക്കും. വ്യക്തികൾ തമ്മിലുള്ള എല്ലാ യു പി ഐ ഇടപാടുകളും സൌജന്യമായി തുടരും. 2000 രൂപയിൽ കൂടുതലുള്ള വ്യക്തി വ്യാപാര ഇടപാടുകൾക്ക് മാത്രമേ എം ഡി ആർ നിരക്കുകൾ ബാധകമാകൂ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കരുത്തു പകരുന്നതിനായി ഇന്ത്യ ചെക്ക് റിപ്പബ്ലിക് പ്രതിരോധ സഹകരണം വ്യാപിപ്പിക്കാൻ ധാരണയായതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചെക്ക് റിപ്പബ്ലിക് ഉപപ്രധാനമന്ത്രി കാരൽ ഹാവ്ലെസെക്കുമായി രാജ്യരക്ഷാമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ വ്യാവസായിക പങ്കാളിത്ത പുരോഗതി യോഗം അവലോകനം ചെയ്തു. പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തിന്റെ വികസന കുതിപ്പിന് പുതിയ വേഗതയും ദിശയും നൽകിയ പി എം ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. 2021 ഒക്ടോബർ 13 തുടക്കമിട്ട പി എം ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാനിന് ഇന്ന് 5 വർഷം തികയുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
3: റെയിൽവേ, റോഡുകൾ, തുറമുഖങ്ങൾ, ജലപാതകൾ, വിമാനത്താവളങ്ങൾ, പൊതുഗതാഗതം, ലോജിസ്റ്റിക് തുടങ്ങിയ മേഖലകളെ ഏകോപിപ്പിച്ച് രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് സമഗ്രമായ ദിശാബോധം നൽകുക എന്നതാണ് പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഭൌമവിവര സംവിധാന അധിഷ്ഠിതമായ ഒരു പൊതുവായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കി ഫലപ്രദമായി ഏകോപിപ്പിക്കുന്ന രീതിയാണ് ഗതിശക്തി മുന്നോട്ടുവയ്ക്കുന്നത്. 2026 ഓഗസ്റ്റ് 11 കണക്കനുസരിച്ച് ഏകദേശം 18.66 ലക്ഷം കോടി രൂപ ചെലവ് വരുന്ന 396 അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നാഷണൽ പ്ലാനിംഗ് ഗ്രൂപ്പ് വിലയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അടുത്ത 2 ദിവസത്തിനുള്ളിൽ കാലവർഷം രാജ്യത്തെ അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുകൂടി പിന്മാറുമെന്നും തെക്കേ ഇന്ത്യയിൽ ഇതോടൊപ്പം തുലാവർഷം ആരംഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മറ്റന്നാൾ 5 ജില്ലകളിലും വെള്ളിയാഴ്ച 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ICC പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങളായ ശുഭ്മാൻ ഗില്ലും ഷഫാലി വർമ്മയും. വനിതാ ഏഷ്യാകപ്പിലെയും ഏഷ്യൻ ഗെയിംസിലെയും മികച്ച പ്രകടനമാണ് ഷഫാലിയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. അതേസമയം വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ തകർപ്പൻ പ്രകടനത്തിലൂടെ 5ാം തവണയാണ് ശുഭ്മാൻ ഗിൽ ഈ നേട്ടം സ്വന്തമാക്കുന്നത്. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ മന്ത്രിസ്ഥാനവും രാജ്യസഭാ അംഗത്വവും രാജിവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജിക്കത്ത് കൈമാറി. 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ശക്തിപ്പെടുത്താനും മുഴുവൻ സമയവും പ്രവർത്തിക്കാനുമാണ് രാജിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ റെക്കോർഡ് വളർച്ച നിലനിർത്തി ഇന്ത്യൻ റെയിൽവേ. സെപ്റ്റംബർ മാസത്തിൽ മാത്രം ചരക്ക് നീക്കത്തിൽ റെയിൽവേ 6.14% മികച്ച വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വിമാന സർവീസിലെ നിലവിലുള്ള തടസ്സങ്ങൾ കണക്കിലെടുത്ത് ജിദ്ദ മദീന വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർ, പ്രത്യേകിച്ച് ഉംറ തീർത്ഥാടകർ, വിമാനങ്ങളുടെ തത്സമയ വിവരം കൃത്യമായി പരിശോധിക്കാൻ ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നിർദ്ദേശം നൽകി. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും സജ്ജീകരിച്ചിട്ടുണ്ട്. സുരക്ഷാ സാങ്കേതിക മേഖലകളിൽ അതിവേഗമുള്ള മാറ്റങ്ങൾ സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ തന്ത്രപരമായ ദീർഘവീക്ഷണം ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഭീകരവാദം, അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഒന്നിച്ച് പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയോജനക്ഷേമം

ബിൽ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു. ബിൽ ലോകത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരി ഉപയോഗിച്ച് വാഹനമോടിച്ച് അപകട മരണങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന് പ്രത്യേക നിയമം കൊണ്ടുവരുന്ന കാര്യം ആലോചനയിലെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. തുലാവർഷം 2 ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. ഐ സി സി പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങളായ ശുഭ്മാൻ ഗില്ലും ഷഫാലി വർമ്മയും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ഫോൺ ആയാലും ലാപ്ടോപ്പ് ആയാലും
1: എ സി ആയാലും ടി വി ആയാലും
0: ഫ്രിഡ്ജ് ആയാലും വാഷിംഗ് മെഷീൻ ആയാലും
1: സ്മാർട്ട് വാച്ച് ആയാലും ആക്സസറീസ് ആയാലും
0: കിച്ചൺ അപ്ലയൻസസ് ആയാലും സ്മോൾ അപ്ലയൻസസ് ഏതായാലും
1: റേഞ്ച് പ്രീമിയം മുതൽ ഇക്കോണമി വരെ
0: ലോകോത്തര ബ്രാൻഡുകളുടെ വലിയ കളക്ഷൻ
2: നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്. അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
3: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഹരിപ്പാട് KP N പിള്ള സംഗീതം നൽകി, K സതീഷ് ബാബു ആലപിച്ചത്.

പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ളയുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകി, പി സുശീലാദേവി ആലപിച്ച ലളിതഗാനമണിനി.

ലളിതഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം വി ശശികുമാറിന്റെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകി ശ്രീവത്സൻ ജെ മേനോൻ ആലപിച്ച ഗാനം.

ലളിതഗാനങ്ങൾ സമാപിച്ചു. FM പ്രധാന വാർത്തകൾ. സുരക്ഷാ സാങ്കേതിക മേഖലകളിൽ അതിവേഗമുള്ള മാറ്റങ്ങൾ സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ തന്ത്രപരമായ ദീർഘവീക്ഷണം ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭീകരവാദം, അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഒന്നിച്ചു പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഡാക്ക് ഇന്ത്യയുടെ അവിഭാജ്യവും വേർപെടുത്താനാവാത്തതുമായ ഭാഗമാണെന്നും ചൈനീസ് പക്ഷം എത്ര നിഷേധിച്ചാലും ഈ വസ്തുതയ്ക്ക് മാറ്റമൊന്നും സംഭവിക്കില്ലെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കി. വയോജനക്ഷേമ ബിൽ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു. ബിൽ ലോകത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരി ഉപയോഗിച്ച് വാഹനമോടിച്ച് അപകടമരണങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനായി പ്രത്യേക നിയമം കൊണ്ടുവരുന്ന കാര്യം ആലോചനയിലെന്ന് ഗതാഗതമന്ത്രി സി പി ജോൺ. UPI വാണിജ്യ ഇടപാടുകൾക്ക് MDR ഏർപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് NPCI. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ മന്ത്രിസ്ഥാനവും രാജ്യസഭാംഗത്വവും രാജിവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജിക്കത്ത് കൈമാറി. തുലാവർഷം 2 ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങളായ ശുഭ്മൻ ഗില്ലും ഷഫാലി വർമ്മയും. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 10 മണിക്ക്.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പ്, ജോൺസൺ കൂട്ടുകെട്ടിൽ വാണി ജയറാം ആലപിച്ചത്, ചിത്രം കിലുകിലുക്കം.

0: ട്രെഡി മിക്സ് കറി പൗഡർ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. പ്രായോജകർ ട്രെഡി മിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
1: ഇനി കേൾക്കാം ശരവർഷം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും സംഘവും ആലപിച്ച ഗാനം. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: ചേട്ട ഫോൺ കേടായല്ലോ.
1: അതിനെന്താ, മൈ ജി കെയറിൽ കൊടുക്കാമല്ലോ.
0: പക്ഷേ ഇത് മൈ ജിയിൽ നിന്ന് വാങ്ങിയതല്ല.
1: അതൊന്നും പ്രശ്നമല്ല, എവിടെ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റുകൾക്കും മൈ ജി കെയറിൽ സർവീസ് ലഭിക്കും.
2: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും സുരക്ഷിതവും സുതാര്യവുമായ ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ്.
0: അപ്പൊ സെയിൽസ് മാത്രമല്ല, സർവീസും ഉണ്ട് മൈ ജിയിൽ അല്ലേ?
3: അതെ, എല്ലാമുണ്ട് മൈ ജിയിൽ.
4: സുവർണ മലരുകളിൽ ഇനി കേൾക്കാം എസ് പി ബാലസുബ്രഹ്മണ്യം, വാണി ജയറാം എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം നിഴൽ യുദ്ധം.

ഇനി കേൾക്കാം പൂവച്ചൽ ഖാദർ ജെറി അമൽദേവ് കൂട്ടുകെട്ടിൽ പി ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് ആലപിച്ച ഗാനം. ചിത്രം പൂവിരിയും പുലരിയും.

0: വളരുന്ന ഭാരതം. സമുദ്രനിരപ്പിൽ നിന്ന് 10,000 അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഹൈവേ തുരങ്കം മഞ്ഞുകാലത്ത് ലഹോൾ സ്പിതി ഒറ്റപ്പെട്ടു പോയിരുന്ന അവസ്ഥയ്ക്ക് വിരാമമിട്ട് മണാലി സർച്ചു യാത്രാ സമയം 5 മണിക്കൂറോളം കുറച്ചു. ഏത് പ്രതികൂല കാലാവസ്ഥയിലും ലഡാക്കിലേക്കുള്ള ഗതാഗതം സാധ്യമാക്കുന്ന തന്ത്രപ്രധാനമായ നിർമ്മിതി. ലോക റെക്കോർഡുകളിൽ ഇടം പിടിച്ച ഭാരതത്തിന്റെ അഭിമാനം അടൽ ടണൽ. വളരുന്ന ഭാരതം.
1: ഇനി കേൾക്കാം സൂര്യൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം. ഗാനശില്പികൾ കാവാലം നാരായണ പണിക്കർ, ജോൺസൺ.

0: ചേട്ടാ, ടി വി, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ ഇതെല്ലാം EMI ആര് തരാനാ?
1: മൈജി തരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ പിന്തുണയുണ്ട്. ഗാഡ്ജറ്റ്സ് ആയാലും അപ്ലയൻസസ് ആയാലും 0 down payment, 0 interest, 0 processing fee.
0: ഇഷ്ടം പോലെ വാങ്ങാനും ഉണ്ട് മൈജി, ഇഷ്ടം പോലെ EMI തരുന്നുണ്ട് മൈജി.
2: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
3: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: പൂവുകൾക്ക് പുണ്യകാലം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ഊരൂട്ടമ്പലം ബാലകൃഷ്ണന്റേതാണ് വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

0: സുവർണ മലരുകൾ.
1: ഇനി അല്പസമയത്തിനകം 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: ചേച്ചി, ഈ പഴയ ഫോൺ ഇനി എന്തിനാ?
1: അത് മൈജിയിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്താ പോരെ.
0: പക്ഷെ ഫോൺ മാറ്റി ടിവി എടുക്കാമോ?
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും എന്തും എന്തിനോട് മാറ്റിയെടുക്കാം.
2: പ്രോഡക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് വില നൽകുന്നതും മൈജി തന്നെ. നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്. അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
3: ഒരു തെരുവിന്റെ കഥ.
4: കോഴിക്കോടിന്റെ വ്യാപാര ചരിത്രത്തിൽ തനതായ ഇടമുള്ള ഒന്നാണ് വല്യങ്ങാടിയിലെ തേങ്ങാ ബസാർ. അവിടെ ഓരോ ദിവസവും ചലിക്കുന്നത് കച്ചവടം മാത്രമല്ല, മനുഷ്യരുടെ ജീവിതം കൂടിയാണ്. ഒരു തെരുവിന്റെ കഥയിൽ ഇന്ന് തേങ്ങാ ബസാറിലെ തൊഴിലാളികളുടെ അനുഭവങ്ങൾ കേൾക്കാം.
5: എന്റെ പേര് എം പി ബീരാങ്കായ. തേങ്ങാ ബസാറിലെ ഒരു 50 കൊല്ലമായി ഞാൻ ജോലി ചെയ്യുന്നത്. ഇവിടെ ഒരു ചുമട്ട് തൊഴിലാളിയായിട്ട് ജോലി ചെയ്ത ആളാണ്. ആ കാലഘട്ടത്തിൽ വെച്ചാൽ

0: ഇത്ര സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മോരുവണ്ടിയിലൊക്കെ തേങ്ങ കൊണ്ടുവരുന്ന കാലഘട്ടമാണ്. മോരുവണ്ടിയിൽ ട്രോളിയിൽ അത്രയും പഴക്കണ്ട് ഈ തേങ്ങ ബസാറിന്. അന്ന് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളിയാണ് ഞാൻ. അന്നത്തെ തേങ്ങ ബസാറെന്ന് വെച്ചാൽ ആ കാലത്ത് കോഴിക്കോടിനെ ആശ്രയിച്ചിട്ടാണ് തേങ്ങ വരുത്ത്. തോണിയിലൊക്കെ വന്നിട്ട് പരിപ്പാടി ഭാഗത്തു നിന്നൊക്കെ തോണിയിൽ വന്നിട്ട് കല്ലായി പാതാറുമ്പുകളൊക്കെ ഇറക്കിയിട്ട് അവിടുന്ന് ആ ട്രോളിക്ക് കൊണ്ടുവരാം. അന്നിവിടെ ഒരു കടൽപ്പാലം ഉണ്ടേനു. ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ തേങ്ങ നിറച്ച് ചാക്കാക്കി അന്ന് ഉരുല കയറ്റും കൊണ്ടൊക്കെ ബോംബേക്ക്. അപ്പോൾ പിന്നീട് കുറച്ച് പുരോഗതി വന്നപ്പോൾ അത് ഗൂഡ്സെറ്റ് വഴി ട്രെയിനിൽ കൊണ്ടുപോയിരുന്നു ചാക്കാക്കിയിട്ട്. പിന്നെ അവിടുന്ന് പുരോഗതി വന്നപ്പോൾ പിന്നെ ലോറിയിലായി. ഈ കടൽപ്പാലൊക്കെ ഇപ്പോൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് കടൽപ്പാലം തന്നെ ഇപ്പം ഇല്ല. അതിൻ്റെ ഒരു ഒരു ഒരു രൂപം മാത്രമേ ഉള്ളൂ. അന്ന് ഇവിടെ റഷ്യൻ കപ്പലും മറ്റേ കപ്പലും ഈ ഗോതമ്പൊക്കെ ഇറക്കിയ കാലഘട്ടേനും അമ്പാണ് പാടിയശാലകളുണ്ട്. ഓടോണ് ചാല് തേങ്ങയുടെ ഗോണ്ടോ എല്ലാത്തിൻ്റെയും ഇപ്പം കുറേയൊക്കെ ഓടോണ് ഹോട്ടലായിപ്പോൾ. കുറേ കച്ചവടക്കാർ പിൻവാങ്ങിയിട്ട് ഒരു നാലഞ്ച് കച്ചവടക്കാരേ ഉള്ളൂ. മലപ്പുറം ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ വടകര ഭാഗത്തുള്ള എല്ലാ കൊയിലാണ്ടി ഭാഗത്തുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നും തേങ്ങ ഇവിടെ എത്തുന്നുണ്ട്. അതുകൊണ്ട് മണ്ണാർക്കാട് മുതൽ ഫറൂക്കുന്ന് വരെ തേങ്ങ വരുന്നുണ്ട്. ഇവിടെ നാല് മുതലാളികളായിരുന്നു. നാല് മുതലാളിമാർക്കും കൊട്ടകളുണ്ട്. ആ കൊട്ടകളെന്ന് വെച്ചാൽ ചില മുതലാളിൻ്റെ കൊട്ട ചുവപ്പ് നിറമാണ്, ചിലത് വൈറ്റാണ് വെള്ള നിറമാണ്, ചിലത് ഒരു നീല നിറമുണ്ട്. അങ്ങനെ നാലഞ്ച് സൈസ് കൊട്ടകളാണ്. അത് ഇന്ന കൊടകളൊക്കെയുള്ള കൊട്ട ആ കൊടകളൊക്കെ പോകുള്ളൂ. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് അത് മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കൊട്ട നാല് കളറിൽ ചെയ്തിട്ടിട്ട്. പിന്നെ കുറേ തൊഴിലാളികൾ ഇവിടെ ജീവിക്കണാണ്. അട്ടിമറിക്കാർ, ലോറിക്കാർ, തൊഴിലാളികൾ, പിന്നെ എന്നുകൊണ്ട് കുറേ ആൾക്കാർ ജീവിതം കഴിയുന്ന സ്ഥലം അത്. തമിഴ്നാട് തേങ്ങ തൂക്കത്തിന് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഈ പച്ചത്തേങ്ങ തേങ്ങ ബസാറിൽ വരാതായി. ഒരു കഷം വരെ ഈ തേങ്ങ ബസാറിൽ വെള്ളമുള്ള പച്ചത്തേങ്ങ ഇവിടെ വരുന്നത്. ഇവിടെ ഇപ്പോൾ വരുന്നത് കോഴിക്കോട് വരുന്ന കൊട്ടത്തേങ്ങാണ്. ആ കൊട്ടത്തേങ്ങാണ് ഇപ്പോൾ ഇവിടെ സെയിലായി ഇങ്ങനെ പോകുന്നത്. ഇവിടെ ഒരു നാല് മലയാളിമാർ നാല് ഒരു എത്ര തേങ്ങ വേണി പോവും കൊണ്ടുവന്നാൽ എത്ര തേങ്ങ ഇവരിൽ എടുക്കും, സ്റ്റോക്ക് ചെയ്യും. ഇവിടുത്തെ മലയാളിമാർ ഇപ്പോൾ 100,000 തേങ്ങ വന്നാലും 2,00,000 തേങ്ങ വന്നാലും തേങ്ങ വലിയ എടുത്ത് തീർക്കും. നമ്മൾ വരുന്ന സമയത്തൊക്കെ 15 മലയാളിമാരുണ്ടായിരുന്നു. അന്ന് ലക്ഷക്കണക്കിൽ തേങ്ങ വന്നിരുന്നു. കൊട്ടത്തേങ്ങും പച്ചത്തേങ്ങും കൂടെ രാത്രിയൊക്കെ ആവും ഇവിടെ നിന്ന് പണി കഴിഞ്ഞ് പോകണമെങ്കിൽ.
1: ഒരു തെരുവിന്റെ കഥ.
2: എൻ്റെ പേര് KP മൊയ്തീൻകോയ. ഞാൻ കോക്കണേറ്റ് ഡീലേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡൻ്റാണ്. ഒരു 67-68 കാലഘട്ടം മുതൽ ഈ മാർക്കറ്റായിട്ട് ബന്ധമുണ്ട്. ഇവിടെ തൊഴിലെടുത്ത് ചുമട്ട് തൊഴിലാളിയായി വന്ന് ഇപ്പോൾ ചെറിയ രൂപത്തിൽ കച്ചവടം ചെയ്യുന്നുണ്ട്. ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് 100 പഴക്കമുള്ള ഒരു മാർക്കറ്റാണ്. ഇവിടുന്ന് മുമ്പ് ഷിപ്പിൽ, അതായത് കപ്പലിലും ലോഞ്ചിലും കയറ്റി കൊണ്ടുപോയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് പച്ചത്തേങ്ങ ഇവിടുന്ന് ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിലേക്കും അതുപോലെ തന്നെ കൊട്ടത്തേങ്ങ മറ്റ് പച്ചത്തേങ്ങകളും ഇൻഡോർ, ഉജ്ജയിൻ, ഗോളിയോർ, സത്ന, നാഗ്പൂർ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലേക്കും ഇവിടുന്ന് പോയിരുന്നു. അതിനുശേഷം പിന്നെ ഷിപ്പ് നിന്നതിന് ശേഷം ഈ ഗൂഡ്സിൽ പോകുന്ന തുടങ്ങി. വാഗണിൽ അയച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഈ മാർക്കറ്റിൽ ഈ നടന്നു പോകാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു. അതിൽ നിന്ന് മാറി പിന്നീട് ലോറി ട്രാൻസ്പോർട്ട് സൗകര്യം വന്നപ്പോഴാണ് ഇവിടെ നിന്നും പല സ്ഥലത്തേക്കും ലോറിയിൽ പോയി. പിന്നെ ആ സൗകര്യം വന്നപ്പോൾ കോഴിക്കോട് ഇവിടെ നിന്ന് തന്നെ ചരക്ക് കയറ്റേണ്ട ബിസിനസ് ഇവിടെ നടന്നെങ്കിലും തേങ്ങ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് ലോറി വന്ന് കയറ്റി പോകുന്നൊരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ചെറിയ കുറച്ച് ചില്ലറക്കാർ മാത്രമേ ഇവിടെ മാർക്കറ്റിൽ വിൽക്കാൻ കൊണ്ടിരുന്നുള്ളൂ. മാത്രമല്ല അക്കാലത്ത് 10-37 കച്ചവടക്കാരിവിടെ ഉണ്ടായിരുന്നു. ഇന്ന് 4 ആ കച്ചവടക്കാരൊക്കെ പോയി. ഇവിടെ നിന്നും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലേക്ക് കയറ്റുന്ന ആളുകൾ 10-37 ആൾ കുറയാതെ ഉണ്ടായിരുന്നു. അതെല്ലാം പോയി ഇപ്പോൾ 4 ഉള്ളൂ. ഈ ബിസിനസ് ഒഴിവാക്കി പോയിട്ടുള്ളതാണ് കുറേ ആളുകൾ. കുറേ ആളുകൾ മരിച്ചു പോയപ്പോൾ അവരെ പിന്തു തലമുറക്കാർ ഇത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതൊന്ന്. മറ്റൊന്ന് ഉൽപ്പാദനം ക്രമേണ കുറഞ്ഞ്. കഴിഞ്ഞ വർഷത്തെ ഉൽപ്പാദന പ്രാവശ്യം ഇല്ല. പിന്നെ അത് പിന്നെ ഈ ചരക്ക് നാളികേരം തന്നെ അതാത് സ്ഥലത്തുനിന്നും ഈ കച്ചവടം നടത്തി അവിടെ നിന്നും മറ്റേ കൊപ്രയാക്കിയിട്ടും വെളിച്ചെണ്ണ ആട്ടിയിട്ടൊക്കെ തന്നെ ചെറുകിട മില്ലുകൾ ഇഷ്ടം പോലെ വന്നു. മുമ്പ് ചെറുകിട മില്ലുകളൊന്നുമില്ലായിരുന്നു. അന്നിവിടെ കോഴിക്കോട് അങ്ങാടിയിൽ വന്നിട്ട് വേണം പോകാൻ. ഇന്ന്

0: അതല്ല എന്നെ തൊന്നൊക്കെ ഒരു മാറ്റം പറഞ്ഞ് ഇപ്പോൾ 100 തേങ്ങ പറിക്കുന്നവനാണെങ്കിൽ അവിടുന്ന് കൊപ്പരാട്ടാൻ വേണ്ടി കൊടുക്കും, ആ കൊപ്പരയാക്കി വെളിച്ചെണ്ണാക്കി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ ഇവിടെ മാർക്കറ്റ് എന്ന് പറയുന്നതൊന്നുമില്ല. ഇപ്പോൾ ചെറിയ പേരിന് മാത്രമുള്ള ഒരു മാർക്കറ്റുള്ളൂ. 4 കച്ചവടക്കാരും ഇങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള കൊട്ടത്തേങ്ങ ഇവിടെ വരുന്നുള്ളൂ. പച്ചത്തേങ്ങ കോഴിക്കോട് അങ്ങാടിയിൽ തീരെ വരുന്നില്ല. പച്ചത്തേങ്ങ അതാത് സ്ഥലത്തൊന്നും കയറ്റി പോവാണ്. അത് കൂടുതലിപ്പോൾ പോകുന്നത് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലേക്ക് പച്ചത്തേങ്ങ പോകുന്നില്ല. തമിഴ്നാട്, കർണാടക തുടങ്ങിയുള്ള സ്ഥലങ്ങളിലേക്ക് കൊപ്രക്കും പൗഡറിനും വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് നമ്മൾ ഗ്രാമങ്ങളിൽ നിന്നെല്ലാം തന്നെ ലോറി പോകുന്നുണ്ട്. അതല്ലാത്തതൊന്നും ഇല്ല. വലിയൊരു കച്ചവടങ്ങളൊന്നും ഇപ്പോൾ കോഴിക്കോടില്ല. മാത്രമല്ല, കാലക്രമേണ ഈ മാർക്കറ്റ് ഒഴിവായി പോകുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ ഈ കച്ചവടം ചെയ്യുന്ന തന്നെ പല സ്ഥാപനങ്ങളും ഈ ജന്മിമാർ വിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഹോട്ടൽ വ്യവസായം അങ്ങോട്ടേക്ക് വരുന്നതോടുകൂടിയിട്ട് ഈ ബീച്ചിൻ്റെ പുരോഗതി അനുസരിച്ചിട്ട് ഇവിടെ വൈകുന്നേരം ആയാലും ഹോട്ടൽ കച്ചവടമാണ്. ഹോട്ടൽ വ്യവസായം വരുന്നതോടുകൂടിയിട്ട് ഇവിടെ തേങ്ങ കച്ചവടമൊക്കെ പോയി. അതിനുള്ള ഒരു അവസ്ഥ. പിന്നെ ഇതിനിപ്പോൾ കോർപ്പറേഷനോ സർക്കാരോ ഇടപെട്ട് ഈ മാർക്കറ്റ് നിലനിർത്താൻ ഇവിടെ അല്ലെങ്കിൽ ഇതിനാവശ്യമായ ഒരു സ്ഥലം കോഴിക്കോട് എവിടെയും കണ്ടുപിടിച്ചാൽ കുറേയും കൂടി ഉപകാരപ്രദമാകും. അതുകൊണ്ട് ജീവിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് ഇവിടെ. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളും ചെറുകിട കച്ചവടക്കാരും മറ്റുമായിട്ടുള്ള ആളുകൾ ഏതാണ്ട് ഒരു 150-ലധികം കുടുംബങ്ങൾ ഇതുകൊണ്ട് ജീവിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ മുമ്പ് അതിൽ കൂടുതൽ ആളുകളുണ്ട്. ഇതെല്ലാം പോയി, പലരും പല രൂപത്തിൽ പോയതിനു ശേഷം എന്തായാലും ഒരു 500-ലധികം കുടുംബങ്ങൾ ഇപ്പോൾ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. ഇതുകൂടി ഇവിടെ ഇല്ലാതായാലും അവർ പട്ടിണിയാവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇവിടെ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് വേറെ എവിടെയും പോയിട്ട് ജോലി കിട്ടാൻ സാധ്യതയില്ല. ഇന്നത്തെ ഒരു അവസ്ഥ പിന്നെ അസംഘടിത മേഖലക്കകത്തൊക്കെ തന്നെ അങ്ങനെയുള്ള ഒരു സ്ഥിതിയാണല്ലോ ഉള്ളത്. അതാണ് ഇതൊന്ന് മാറ്റിയെടുക്കാൻ ഈ സർക്കാരും കോർപ്പറേഷനും കച്ചവടക്കാരും മുതിർന്നാൽ ഇവിടുന്ന് വേറെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഈ ബിസിനസ്സിനെ മുഴുവൻ ഒരുത്തിയിലേക്ക് മാറ്റിയാൽ ഇതേറ്റ് മുന്നോട്ട് പോകാൻ കുറേ ആളുകൾക്ക് ഇനിയും ഭാവിയുണ്ട് ഇതിനാണ് എനിക്ക് പറയാനുള്ളത്.
1: കോഴിക്കോട് തേങ്ങാ ബസാറിലെ തൊഴിലാളികളുടെ അനുഭവങ്ങളാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ആദിത്യൻ SS.
2: ഒരു തെരുവിന്റെ കഥ.
3: ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ കൂട്ടുകെട്ടിൽ, ശ്രീനിവാസ്, സുജാത എന്നിവർ ചേർന്ന് ആലപിച്ചത്. ചിത്രം സമ്മർ ഇൻ ബത്ലഹീം.
4: എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു.

ഇനി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം അനന്തഭദ്രം.

0: വളരുന്ന ഭാരതം. ബ്രഹ്മപുത്രയ്ക്ക് മുകളിൽ 4.94 കിലോമീറ്റർ നീളത്തിൽ ഉയർന്ന ഇന്ത്യയുടെ അഭിമാന അത്ഭുതം ബോഗിബീൽ ബ്രിഡ്ജ്. മണിക്കൂറുകൾ നീണ്ട യാത്രാദുരിതം ഇനി ഓർമ്മ. ഡിബ്രൂഗഡിൽ നിന്ന് ഇറ്റാനഗറിലേക്കുള്ള ദൂരം 150 കിലോമീറ്ററോളം കുറഞ്ഞു. യുദ്ധ ടാങ്കുകളെയും ഫൈറ്റർ വിമാനങ്ങളെയും വരെ താങ്ങാൻ കഴിയുന്ന സ്റ്റീലിൽ തീർത്ത അസാധാരണ കരുത്ത്, ഭാരതത്തിന്റെ പെരുമ, വടക്കുകിഴക്കിന്റെ ജീവരേഖ. ബോഗിബീൽ റെയിൽ കം റോഡ് ബ്രിഡ്ജ്.
1: ഇനി കേൾക്കാം പി ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം സിംഫണി. ഗാനശില്പികൾ കൈതപ്രം, ദീപക് ദേവ്.

ഇനി കേൾക്കാം ഗോൾ എന്ന ചിത്രത്തിന് വേണ്ടി ദേവാനന്ദ്, ശ്വേത എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

ഇനി കേൾക്കാം അനിൽ പനച്ചൂരാൻ, രതീഷ് വേഗ കൂട്ടുകെട്ടിൽ, വിജയ് യേശുദാസ്, തുളസി യതീന്ദ്രൻ എന്നിവർ ചേർന്നാലപിച്ച ഗാനം ചിത്രം കോക്ടെയിൽ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി 103.6 റിയൽ എഫ്എം, സമയം 10 മണി. എഫ്എം പ്രധാന വാർത്തകൾ. മാറുന്ന സാഹചര്യത്തിന് യോജിച്ച വിധത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കേണ്ടതുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വയോജന ക്ഷേമ ബിൽ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു. മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ

വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. യു പി ഐ വാണിജ്യ ഇടപാടുകൾക്ക് എം ഡി ആർ ഏർപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് എൻ പി സി ഐ. ഇന്ത്യയ്ക്ക് പുറത്ത് യു എ ഇ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിച്ച് തട്ടിപ്പ് നടത്തുന്ന വിസ കുടിയേറ്റ സേവന ഏജൻസികളെക്കുറിച്ച് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെയും വടക്കൻ എമിറേറ്റുകളിലെയും ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലും ഇന്ത്യൻ പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ മന്ത്രിസ്ഥാനവും രാജ്യസഭാംഗത്വവും രാജിവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജിക്കത്ത് കൈമാറി. മദ്രാസ് ഹൈക്കോടതിയിലേക്ക് രണ്ട് പുതിയ അഡീഷണൽ ജഡ്ജിമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ജുഡീഷ്യൽ ഓഫീസർമാരായ ധർമ്മലിംഗം ലിംഗേശ്വരൻ, ബാലതണ്ഠായുധം, കാർത്തികേയൻ എന്നിവരാണ് പുതുതായി നിയമിതരായ അഡീഷണൽ ജഡ്ജിമാർ. ഉത്സവകാല ഓൺലൈൻ ഷോപ്പിംഗ് സെയിലുകളുടെ ഭാഗമായി ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ, ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സ് തുടങ്ങിയവയുടെ പേരിൽ വ്യാജ ഓഫറുകൾ പ്രചരിപ്പിച്ച് സൈബർ തട്ടിപ്പുകൾ നടത്താൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. കേരള പോലീസിലെ വിവിധ യൂണിറ്റുകൾക്കായി വാങ്ങിയ 164 പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തവർക്കുള്ള അനുമോദനവും നാളെ തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച കണ്ണൂർ ഇരിട്ടി പടിയൂർ സ്വദേശിനി വി ദേവികയുടെ ചിതാഭസ്മം നാളെ പുലർച്ചെയോടെ വിമാനമാർഗം തിരുവനന്തപുരത്തെത്തിക്കും. നോർക്ക റൂട്ട്സ് അധികൃതർ ചിതാഭസ്മം ഏറ്റുവാങ്ങും. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി നാളെ രാവിലെ 6 മണിക്ക്.

രഞ്ജിനി. പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. രഞ്ജിനിയിലേക്ക് ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ 11 മണിവരെ നിങ്ങൾക്ക് വാട്സപ്പ് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ 9400224440. നമ്പർ ഒരിക്കൽ കൂടി 9400224440. രഞ്ജിനിയിൽ ആദ്യ ഗാനം ആസ്വദിക്കാം. കൈതപ്രം ബേണി ഇഗ്നീഷ്യസ് കൂട്ടുകെട്ടിൽ യേശുദാസ് ആലപിച്ചത്, ചിത്രം കല്യാണരാമൻ.

ഇനി കേൾക്കാം. ശ്രീകുമാരൻ തമ്പി വരികളെഴുതി സംഗീതം നൽകി യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം ബന്ധുക്കൾ ശത്രുക്കൾ. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കോഴിക്കോട് നടക്കാവ് നിന്നും ലയ സജിത്.

രഞ്ജിനിയിലിനി ഗൾഫ് പ്രവാസികൾക്ക് വേണ്ടി അബുദാബിയിൽ നിന്നും സതീഷ് പാലക്കൽ ആവശ്യപ്പെട്ട ഗാനമാണ്. അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് ബിജിപാൽ സംഗീതം നൽകി യേശുദാസ് ആലപിച്ചത് ചിത്രം അറബിക്കഥ.

രഞ്ജിനിയിൽ ഇനി കേൾക്കാം കളിവാക്ക് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രാലപിച്ച ഗാനം. കെ ജയകുമാറിന്റെ വരികൾ, രവി ബോംബെയുടെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചേളാരിയിൽ നിന്നും അനീഷ്.

രഞ്ജിനി ലിനി കോവൂരിൽ നിന്നും ബിന്ദു ദേവി ഇവരാവശ്യപ്പെട്ട ഗാനം കേൾക്കാം. തകര എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി ആലപിച്ചത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: വളരുന്ന ഭാരതം. ശംഖിന്റെ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ, 7000 ആളുകളെ ഉൾക്കൊള്ളുന്ന അത്യാധുനിക ഹാളുകളും G20 ഉച്ചകോടിക്ക് വേദിയായതുമായ പ്രൗഢമായ സമുച്ചയം, ബസവേശ്വരന്റെ അനുഭവ മണ്ഡപം എന്ന ആശയത്തിൽ നിന്ന് നാമകരണം ചെയ്ത നവഭാരതത്തിന്റെ അഭിമാനം, ഭാരതത്തിന്റെ ആഗോള വളർച്ചയും സാംസ്കാരിക പൈതൃകവും വിളിച്ചോതുന്ന മകുടോദാഹരണം, ഭാരത് മണ്ഡപം, ന്യൂഡൽഹി. വളരുന്ന ഭാരതം.
1: രഞ്ജിനിയിൽ ഇനി എലത്തൂരിൽ നിന്നും സിനി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. മയിൽപ്പീലിക്കാവ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ചത്. എസ് രമേശൻ നായരുടെ വരികൾ, ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം.

0: The Real FM 103.6.
1: ഇനി കേൾക്കാം മലപ്പുറം വേങ്ങരയിൽ നിന്ന് ആർദ്ര, ധനുഷ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ആടുപുലിയാട്ടം എന്ന ചിത്രത്തിന് വേണ്ടി റിമി ടോമി, നജീം അർഷാദ് എന്നിവർ ആലപിച്ചത്. ഹരിനാരായണിന്റെ വരികൾ, രതീഷ് വേഗയുടെ സംഗീതം.

രഞ്ജിനിയിൽ ഇനി കേൾക്കാം. കോളിയോട്ട് താഴത്ത് നിന്ന് ഇന്ദിര, അമൃത എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. രസികൻ എന്ന ചിത്രത്തിനു വേണ്ടി ദേവാനന്ദ്, സുജാത എന്നിവർ ആലപിച്ചത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ.

വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം ചിത്രം മിഴി രണ്ടിലും. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പേരാമ്പ്രയിൽ നിന്നും നിമ ചന്ദ്രൻ.

0: വളരുന്ന ഭാരതം. ഐഫിൾ ടവറിനേക്കാൾ ഉയരത്തിൽ ചെനാബ് നദിക്ക് 359 മീറ്റർ മുകളിലായി ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെയിൽവേ ആർച്ച് പാലം കശ്മീർ താഴ്വരയെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിച്ച് ഖത്ര ശ്രീനഗർ യാത്രാസമയം വെറും 3 മണിക്കൂറായി കുറയുന്നു. മണിക്കൂറിൽ 260 കിലോമീറ്റർ വേഗതയുള്ള കൊടുങ്കാറ്റിനെയും റിക്ടർ സ്കെയിലിൽ 8 തീവ്രതയുള്ള ഭൂകമ്പത്തെയും പ്രതിരോധിക്കുന്ന വിസ്മയ നിർമ്മിതി. ഭാരതീയ റെയിൽവേയുടെ ചരിത്ര നേട്ടം. എഞ്ചിനീയറിംഗിന്റെ അത്യപൂർവ അത്ഭുതം. ചെനാബ് റെയിൽ ബ്രിഡ്ജ്. വളരുന്ന ഭാരതം.
1: രഞ്ജിനിയിൽ ഇനി കേൾക്കാം ചേവായൂരിൽ നിന്നും മാളു മോഹൻ ആവശ്യപ്പെട്ട ഗാനം. പള്ളിച്ചട്ടമ്പി എന്ന ചിത്രത്തിനു വേണ്ടി വിശാൽ മിശ്ര, അവണി മിശ്ര എന്നിവർ ചേർന്ന് ആലപിച്ചത്. കൈതപ്രത്തിന്റെ വരികൾ, ജേക്സ് ബിജോയുടെ സംഗീതം.

രഞ്ജിനിയിൽ അവസാനമായി കേൾക്കാം മൈബോസ് എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം. ആവശ്യപ്പെട്ടിരിക്കുന്നു മലാപ്പറമ്പിൽ നിന്നും സന്ദീപ്.